ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 12, കൊല്ലവർഷം 1201 ഇടവമാസം 19 തീയതി, 2026 ജൂൺ 2 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു.
1: ദൈവസൃഷ്ടിയുടെ സമതൂക്കം പേറുന്ന മനുഷ്യൻ നന്മയുടെ ഇലച്ചാർ തണിയുമ്പോഴാണ് മനുഷ്യത്വത്തിലേക്ക് ഉയരുന്നത്. ഉദാത്തമായ സൃഷ്ടിവൈഭവം മനുഷ്യനെ മഹത്വപ്പെടുത്തുമ്പോൾ വിശേഷബുദ്ധി എന്ന വിശേഷണം കൊണ്ട് അവൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോൾ അറിയുക, ഈ സുന്ദര ജന്മത്തിന്റെ ബാക്കി പത്രം മനുഷ്യത്വത്തിന്റെ നിറവായിരിക്കണം. സ്നേഹം, ദയ, ഔദാര്യം, സ്ഥൈര്യം, ക്ഷമ എന്നിങ്ങനെ ഉള്ള തുഷാരബിന്ദുക്കളിൽ ഈശ്വര ചൈതന്യത്തിന്റെ സൂര്യരശ്മി കടന്നുപോകുമ്പോൾ മഴവില്ലുകളായി മാറാൻ കഴിയും. അവിടെയാണ് നമ്മുടെ ജന്മം സഫലമാകുന്നത്. കാണാതെ പോയത് കണ്ടെത്താനുള്ള ത്വര, കിട്ടിയതിന് നന്ദി പറയാനുള്ള മനസ്സ്, ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള വിശാലത, നാലിരട്ടി തിരികെ നൽകാനൊരു ദൃഢനിശ്ചയം, ഇങ്ങനെയുള്ള നല്ല ഭാവങ്ങൾ നമ്മെ മനുഷ്യത്വം ഉള്ളവരാക്കുന്നു. അധികാരത്തിന്റെ കസേരകളേക്കാൾ സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാസ്ഥ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, രാക്ഷസവീര്യത്തോടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്ന ആധുനിക ശാസ്ത്രഗതിയെ വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം, തെറ്റിനെ തിരുത്തുവാനുള്ള

0: സൃഷ്ടിപരമായ മാനസിക പക്വത, ഇതൊക്കെ നമ്മെ മനുഷ്യത്വത്തിന്റെ വക്താക്കളാക്കുന്നു. ലവ് ആൻഡ് കമ്പാഷൻ ആർ നെസസിറ്റീസ്, നോട്ട് ലക്ഷറീസ്. വിതൗട്ട് ദം ഹ്യൂമാനിറ്റി കനോട്ട് സർവൈവ് എന്ന ദലൈലാമയുടെ വാക്കുകൾ മനുഷ്യത്വത്തിന്റെ മഹത്വം അറിയിക്കുന്നു. ജീവിതം എന്നതിന്റെ അർത്ഥം തന്നെ മനുഷ്യത്വം കാണിക്കുക എന്നതാണെന്ന് പറഞ്ഞെടുത്ത് ലിയോ ടോൾസ്റ്റോയി എന്ന വലിയ എഴുത്തുകാരൻ മനുഷ്യത്വത്തെ നിർവചിക്കുന്നു. ഈ മനുഷ്യത്വത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹം മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും എത്രയോ അകലെയാണെന്ന് ചിന്തിക്കണം. പട്ടിണിയുടെയും പരിത്യക്തതകളുടെയും പുറംപോക്കുകളിൽ പ്രാണനറ്റും പുഴുവരിച്ചും കൊഴിഞ്ഞു വീഴുന്നവർ ഇന്നത്തെ സാമൂഹ്യ രംഗത്തിന്റെ ദുരന്ത ദൃശ്യങ്ങളാണ്. മാനവീയത കൈവെടിഞ്ഞ് മൂടുപടങ്ങളുമിട്ട് മാനവൻ വിഷഗോളമാക്കിയ ലോകഗതിയാണ് ഇന്നിന്റേത്. അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഇവിടെ ദുരന്തമഴയായി പെയ്തിറങ്ങുന്നു. പാതയേത എന്നറിയാത്ത പഥികരുടെയും നിശ്ചലമാക്കപ്പെട്ട മനസ്സുകളുടെയും ഇടങ്ങളായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. പരിഷ്കൃതരെന്ന് സ്വയം മേനി പറയുന്ന നാം സത്യത്തിൽ അപരിഷ്കൃതവും അരോചകവുമായ തനി സ്വരൂപങ്ങളായി മാറുന്നു. ഈ സമൂഹത്തിൽ ജലമുറഞ്ഞ ശിലയായും ഇലകൊഴിഞ്ഞ മരമായും നമുക്ക് നിൽക്കേണ്ടി വരുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നു പാടി മാനവ മൈത്രിയുടെ സംസ്കാര സമ്പന്നതയുടെ മഞ്ചീര ധ്വനി മുഴക്കിയ ഈ നാട്ടിൽ ഇന്ന് പെരുകുന്നത് മനുഷ്യത്വ രാഹിത്യത്തിന്റെയും അധമവികാര വിഭ്രാന്തിയുടെയും സ്നേഹശൂന്യ അനുഭവങ്ങളാണ്. ഇന്നിന്റെ പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ മനുഷ്യത്വത്തിന്റെ വക്താക്കൾ ആകാൻ നമുക്ക് കഴിയണം. വേറെവർ ദി ആർട്ട് ഓഫ് മെഡിസിൻ ഈസ് ലവ്, ദർ ഈസ് ഓൾസോ എ ലവ് ഓഫ് ഹ്യൂമാനിറ്റി. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. മെഡിസിൻ എന്ന കലയെ സ്നേഹിക്കുന്നവർ യഥാർത്ഥ മനുഷ്യസ്നേഹിയായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വത്തിന്റെ കുളിർമ നൽകുന്ന നല്ല വഴക്കങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ, ഇവ ഹിമബിന്ദുക്കളായി നമ്മുടെ ജീവിതത്തിൽ പതിക്കണം. മനുഷ്യത്വത്തിന്റെ പ്രതിസംസ്കാരം ജീൻ വെയറിന്റെ ടിയേഴ്സ് ഓഫ് സൈലൻസ് എന്ന കവിതയിൽ ഊറി നിൽക്കുന്നു. യുവർ പെയിൻ കോൾ ഔട്ട് ടു മീ, ഇറ്റ് ടച്ച് മൈ ഹാർട്ട്, ഇറ്റ് അവേക്കൻ സംതിങ് വിത്തിൻ മീ, ഇറ്റ് ബിക്കം വൺ വിത്ത് യു ഇൻ യുവർ പെയിൻ. അതെ, മറ്റുള്ളവരിൽ ദൈവത്തെ കാണുന്ന നിഷ്കളങ്കമായ ഒരു സ്നേഹ സംസ്കാരം, അതാണ് മനുഷ്യത്വം. ഈ ഒരു തിരിച്ചറിവിലേക്ക് വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ഉയരാൻ നമുക്കാവട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് ഡേസമ്മ ജെയിംസ്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിങ്ങും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് IIMൽ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ല കാലവർഷം നേരിടാൻ സജ്ജമാണെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടു മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം, മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12th പതിപ്പ് വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി. July 30-31, August 1-2 തീയതികളിൽ കോഴിക്കോട്, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. 2025 ഉള്ളൂർ അവാർഡ് PP ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ബോധേശ്വരൻ എഴുതിയ കേരള സന്ദേശം എന്ന കവിത, ആലപിക്കുന്നത് അനന്തകൃഷ്ണൻ. ഉദയഗീതം KP വിജയ, രഞ്ജിനി രാധാകൃഷ്ണൻ, വൃന്ദ പി നായർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 36. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 ഹരിതവാണി, പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി അഭിമുഖം. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ വൃക്കരോഗങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, ഓഹൻ പാമുക്കെഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് എബ്രഹാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 തിരയിപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും, ജി ചിത്രയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, ഈ ഗായത്രി അവതരിപ്പിച്ച വീണ കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.2 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ബോധേശ്വരന്റെ കേരള സന്ദേശം എന്ന കവിത. ആലാപനം അനന്തകൃഷ്ണൻ.

ഇനി കേൾക്കാം ഉദയഗീതം. കെ പി വിജയ, രഞ്ജിനി രാധാകൃഷ്ണൻ, വൃന്ദ പി നായർ എന്നിവർ ആലപിക്കുന്നു. ആദ്യം ഉയരുണർന്നു മേൽക്കുമേലെന്ന് തുടങ്ങുന്നു.

ഉദയഗീതമാണ് കേട്ടത്. ആലപിച്ചത് കെ പി വിജയ, രഞ്ജിനി രാധാകൃഷ്ണൻ, വൃന്ദ പി നായർ എന്നിവർ. നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് കെ ജയകുമാർ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. കേരളത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 10,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോ പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 42 രൂപ വർദ്ധിപ്പിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 27% കുറച്ചു. ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയിൽ മാറ്റമില്ല. കുട്ടികൾക്കിടയിൽ കൃഷിയെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ സ്കൂളുകളിൽ കർഷക ക്ലബ്ബുകൾ രൂപീകരിക്കുമെന്നും വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ കൃഷിക്കുള്ള പ്രാധാന്യം നൽകുന്ന നയസമീപനരേഖ തയ്യാറാക്കുമെന്നും കൃഷിമന്ത്രി. വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കു സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2-3 ദിവസങ്ങൾക്കകം കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും എത്തിച്ചേരും. ശക്തമായ മഴ സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ടൗൺ 10 കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മുതലാണ് മത്സരം.
1: കടുത്ത വെയിലും തെളിഞ്ഞ ആകാശവും മാറുകയാണ്. കേരളം മറ്റൊരു മൺസൂൺ കാലത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു.

0: ഉണ്ടാവും. മിക്കവാറും പ്രത്യേകിച്ച് ജൂൺ 3, 4, 5 തീയതികളിലൊക്കെ എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞ് വരുന്ന കാലവർഷം തുടങ്ങുന്നതിന് ശേഷം വരുന്ന ഒരു 3-4 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ അതിന് തക്കതായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജൂൺ പകുതിയോടെ മഴ കുറയാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. എല്ലിനോ വർഷമാണെന്ന് പലപ്പോഴായി നമ്മൾ പല ചർച്ചകളിലും ഡിസ്കഷനിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ IMD ദീർഘകാല ഫോർകാസ്റ്റിനകത്തും പറഞ്ഞിരിക്കുന്നത് എല്ലിനോ വർഷമായതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ കാലവർഷം ശരാശരിയിൽ കുറവും മഴ കിട്ടാനുള്ളൊരു സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിന്റെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും ശരാശരിയിൽ കുറവും മഴയാണ് ഈ കാലവർഷക്കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൺസെറ്റിന്റെ സമയത്ത് കുറച്ച് മഴ കിട്ടും, പിന്നീട് അങ്ങോട്ടേക്ക് മഴ കുറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് തുടർച്ചയായിട്ട് 2 ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് മഴ തുടരാനുള്ളൊരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഇതോടൊപ്പം മൺസൂൺ കാറ്റിന്റെ വരവെന്ന് പറഞ്ഞാൽ അറബിക്കടൽ വഴിയാണ് വരുന്നത്. അപ്പൊ അറബിക്കടലിലും കാറ്റ് വളരെ ശക്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തിയായിട്ടുള്ള കാറ്റിനും കേരളക്കരയിൽ നമ്മൾ വാണിംഗ് കൊടുക്കുന്നത് പോലെ തന്നെ കടലിൽ പോകുന്നവർക്കും ശക്തിയായ കാറ്റിനുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോ പ്രാബല്യത്തിനുണ്ട്. ഇനി വരുന്ന 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാവരും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട്
1: കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൺസൂൺ ഒരു സീസണൽ പ്രതിഭാസം മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ വാർഷിക ജീവിത ചക്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. മഴ ജലസംഭരണികളിൽ നിറയ്ക്കുകയും ഭൂഗർഭജലം പുനരുജ്ജീവിപ്പിക്കുകയും കൃഷിക്ക് തുണയാവുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ നിലനിർത്തുന്ന ആവാസ വ്യവസ്ഥയെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ മൺസൂൺ വിനാശകരമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കിയ ഓർമ്മകൾ കനം തൂങ്ങി നിൽപ്പുണ്ട്.
2: ലോകത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന ഭൂശാസ്ത്ര പ്രദേശങ്ങളിലൊരിടമാണ് കേരളം.
1: പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്,
2: വർഷത്തിൽ 3000 മുതൽ 5000 മില്ലിമീറ്റർ വരെ മഴ കിട്ടും. ഒരു ശരാശരി 1000 സ്ക്വയർ ഫീറ്റുള്ള വീടെടുത്താൽ പോലും 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളമാണ് പെയ്തൊഴിയുന്നത്. അപ്പൊ വലിയ മഴ സ്രോതസ്സാണ് നമുക്ക് കിട്ടുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ പോകുന്ന ഈ കാലവർഷത്തെ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്തണം. ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രളയമല്ല, വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പല സ്ഥലങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂൺ 1 മഴ പെയ്യേണ്ട ദിവസമാണ്. പക്ഷെ പെയ്യാതിരിക്കുന്നത് കൊണ്ട് ഈ കിട്ടാത്ത മഴ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജലപ്രതിസന്ധികൾ വന്നേക്കാം. സ്പെസിഫിക് വർഷങ്ങളിലെ എൽനിനയുടെ പ്രതിഭാസത്തിന്റെ ഫലമായി ആഗോളാടിസ്ഥാനത്തിൽ ചൂട് വർഷമാണ്, ഇന്ത്യയിലും ചൂട് വർഷമാണ് എന്നാണ് IMD കണക്ക്. 90% മഴ കിട്ടും എന്നാണ് പറയുന്നത്. അത് 92% വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ സിസ്റ്റം എന്ന് പറയുന്ന ദ്വിധ്രുവ പ്രതിഭാസമുള്ളത് കൊണ്ട് കേരളത്തിൽ അങ്ങനെ വലിയ മഴ കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്തേക്ക് മൺസൂണിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. 2018 മുതലുള്ള പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ നമുക്ക് ഭീതിയാണ്. അപ്പൊ മഴ നമ്മുടെ നൊസ്റ്റാൾജി ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഴ നമുക്കൊരു ഭയം കൂടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും ഡ്രെയിനേജ് സിസ്റ്റവും മറ്റും ശരിയാക്കി വെക്കണം. മാലിന്യ സംസ്കരണം നന്നായി നടത്തണം. അത് റോഡിലോ ഓടയിലോ വലിച്ചെറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്.
1: മലയോര ജില്ലകൾ വ്യത്യസ്തവും ഗുരുതരവുമായ ഒരു ഭീഷണി നേരിടുന്നു. പരിസ്ഥിതി സമ്മർദ്ദമേറിയ ദുർബല പ്രദേശങ്ങളിൽ തീവ്രമായ മഴ പലപ്പോഴും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഓരോ മഴക്കാലവും തീരാ ദുരിതങ്ങൾ സമ്മാനിക്കുമെന്ന ആശങ്കയാണ്.
3: ഓരോ കാലവർഷവും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം
1: മാധ്യമപ്രവർത്തകനായ MJ ബാബു,
3: മുൻകാലങ്ങളിൽ പട്ടിണിയായിരുന്നു അവർക്ക് പ്രധാനമായി ഭീഷണിയായി മാറിയിരുന്നത്. കാരണം കാലവർഷക്കാലത്ത് അവരുടെ വരുമാനത്തെ ബാധിക്കുന്ന അടക്കമുള്ള പ്രശ്നം. ഇപ്പോൾ അത് മാറിയിട്ട് ഉരുൾപൊട്ടൽ, മഴവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, റോഡിടിച്ചിൽ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഓരോ കാലവർഷവും മലയോര മേഖലയെ സംബന്ധിച്ചുള്ള, അത് ഇടുക്കിയാണെങ്കിലും കോട്ടയമാണെങ്കിലും അല്ലെങ്കിൽ പത്തനംതിട്ടയാണെങ്കിലും വയനാടാണെങ്കിലും, ഓരോ കാലവർഷക്കാലത്തും നിരവധിയായ ഉരുൾപൊട്ടലാണ് ചെറുതും വലുതുമായിട്ട് ഈ മേഖലയിൽ ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ച ചില ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരങ്ങൾ ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ വിഷയം, വലിയ തോതിൽ റോഡുകളുടെ നിർമ്മാണം കൂടി വന്നതോടുകൂടി മണ്ണിടിച്ചിൽ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ ഒരു പരിണാമത്തിലൂടെ രൂപപ്പെട്ട മല അല്ലെങ്കിൽ ആ പ്രദേശമാണ് പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി കെട്ടിനിടുത്തോ ഇളക്കി മാറ്റുകയോ ചെയ്യുന്നത്. അപ്പൊ അത് പിന്നീട് വരുന്ന മഴക്കാലത്ത് മണ്ണിടിച്ചിലിനൊരു കാരണമാകുന്നുണ്ട് എന്നാണ് അടുത്ത കാലത്ത് ഒരു പഠനത്തിൽ കാണുന്നത്. അപ്പൊ അത് ഒരു ഭീഷണിയായി മാറുകയാണ്.
1: കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുജന്യ രോഗങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതേസമയം മലിനമായ ജലസ്രോതസ്സുകൾ മഴക്കാലത്ത് പകർച്ചവ്യാധിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു.
4: മഴക്കാലം തുടങ്ങുമ്പോഴേക്കും ഒരു പ്രത്യേക സെറ്റ് രോഗങ്ങൾ

0: സാധാരണ എണ്ണത്തിൽ കൂടാറുണ്ട്.
1: ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ എസ് ഫെറ്റിൽ,
0: പക്ഷെ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മഴക്കാലം വരുമ്പോൾ എല്ലാം പ്രത്യേക കാരണങ്ങൾ, ഒന്നെന്ന് വെച്ചാൽ നനവ്, പിന്നെ ആ തണുപ്പിന്റെ എക്സ്പോഷർ കൊണ്ട് അസുഖങ്ങൾ വരാം, പിന്നെ വെള്ളത്തിൽ തന്നെ മലിനമായിട്ട് മാലിന്യങ്ങൾ, ജേംസ് ഒക്കെ ഉണ്ട്, അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ദേഹത്തൂടെ കയറിപ്പോകുന്ന, മുറിയിൽ കൂടെ കയറിപ്പോകുന്ന ചില അസുഖങ്ങൾ ഉണ്ടാകാം. മലിനമായിട്ടുള്ള ജലം അല്ലെങ്കിൽ അത് ആഹാരത്തിൽ മലിനം കയറി, വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അതിനെ കൊണ്ട് ചില സെറ്റ് രോഗങ്ങൾ ഉണ്ടാകാം. കൊതു പോലത്തെ പ്രാണികൾ വളർന്നിട്ട് അതിൽ നിന്നുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങേയറ്റം ഏറ്റവും നിസ്സാരമെന്ന് പറയാം, പക്ഷെ അതും പ്രയാസം ഉണ്ടാക്കുന്ന സ്കിൻ ഡിസീസസ് വരെ വരാം. ഒന്ന്, തണുപ്പ് തട്ടുമ്പോഴേക്കും സാധാരണ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രതിരോധ ശേഷികളും മെക്കാനിസംസും ചിലതൊക്കെ കുറയും. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ, നമുക്ക് ചെസ്റ്റ് മൂക്ക് തൊട്ട് അങ്ങ് ശ്വാസനാളിന്റെ അകം വരെയുള്ള പല ഭാഗങ്ങളിലും അണുബാധ വരാം, വൈറസുകൾ കൊണ്ട് വരാം, ചിലപ്പോൾ ബാക്ടീരിയ കൊണ്ട് വരാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വൈറസുകൾ കൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വൈറൽ ഫീവർ എന്ന് പറയാറുണ്ട്. എല്ലാത്തിനും സ്ഥിരലക്ഷണങ്ങൾ പനിയാണ്. അതിന്റെ കൂടെ ചുമയുണ്ടാകാം, മൂക്കൊലിപ്പുണ്ടാകാം, തുമ്മലുണ്ടാകാം, തൊണ്ടകാറലുണ്ടാകാം, ചിലപ്പോൾ നെഞ്ചുവേദന ഉണ്ടാകാം, ചുമയ്ക്കുമ്പോൾ കഫം ഉണ്ടാകാം, കഫത്തിന് നിറമാറ്റം വരാം. അങ്ങനെ ഈ താഴോട്ട് പോകുന്നതും കാഠിന്യമനുസരിച്ച് അതിന്റെ ലക്ഷണങ്ങൾ കൂടാം. ഇതിനെല്ലാം കൂടെ നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, അപ്പർ മുകളിലോട്ടുള്ള ഭാഗത്ത് താഴോട്ടുള്ള ഭാഗത്തുള്ള ശ്വാസകോശ രോഗങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. വെള്ളത്തിലുള്ള മലിനങ്ങൾ, ഒന്ന്, വെള്ളത്തിൽ പലപ്പോഴും ഈ പെരിച്ചാഴിപ്പൊത്തിലും എല്ലാം വെള്ളം കയറി കലങ്ങി മഴക്കാലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന, അതിൽ നമ്മൾ ചവിട്ടുമ്പോൾ കാലിലൊക്കെ മുറിവുകളുണ്ടെങ്കിൽ അതിൽ കൂടെ ഈ ലെപ്റ്റോസ്പൈറ എന്നുള്ള അണുക്കൾ കയറി ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള രോഗം നമുക്ക് വരാം. അപ്പൊ അതിനും കോമൺ ലക്ഷണങ്ങൾ പനിയാണെങ്കിലും അതിന്റെ കൂടെ ശക്തിയായ മസിൽ വേദന ഉണ്ടാകാം, പിന്നെ തലവേദന ഉണ്ടാകാം, കണ്ണിനൊക്കെ ചുവന്ന കലങ്ങി ലുക്ക് ഉണ്ടാകാം, വയറുവേദന, ചിലപ്പോൾ കരളിന്റെ ഭാഗത്ത് വീക്കവും വേദനയൊക്കെ ഉണ്ടാകാം. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകാരിയായിട്ടുള്ള രോഗമാണ്. അപ്പൊ നേരത്തെ അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാര മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും.
1: മൺസൂൺ തയ്യാറെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൗരസമൂഹവും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ചുറ്റുപാടുകൾ വൃത്തിയാക്കുകയും അഴുകുചാലുകളിലേക്കും കനാലുകളിലേക്കും മാലിന്യം തള്ളുന്നത് ഒഴിവാക്കുകയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര ചെറുതാണെങ്കിലും സമൂഹത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തും.
2: നമ്മുടെ മൺസൂൺ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാധ്യമങ്ങൾ വഴിയും പത്രങ്ങൾ വഴിയും നമുക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കുക എന്നത് ആദ്യം നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ്.
1: ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ എം നൌഷാദ്.
2: അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് ഓരോ സ്ഥലങ്ങളിലെയും ആൾറെഡി ഇതൊക്കെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതേത് പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ പ്രോൺ ആയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ആൾക്കാര് ഇപ്പോഴും മനസ്സിൽ കരുതി വേണം, അവർ മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നദിയുടെയും അണക്കെട്ടുകളുടെയും പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഈ സഡനായിട്ടുണ്ടാകുന്ന ഇത്തര ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അവരും ചിലപ്പോൾ ഇരയാവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇത് നമ്മൾ സാധാരണ സംഭവിക്കുന്നതാണ്, ഈ ശക്തമായ മഴയും കാറ്റും ഉള്ള അവസരങ്ങളിൽ നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ കീഴിലോ നമ്മൾ നിൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഈ സമയത്ത് മരങ്ങൾ ഒടിഞ്ഞ് വീണ് നമ്മൾക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്കും അതിൽ കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാർക്കിങ്ങുകളോ നമ്മൾ ഇതിൽ രക്ഷ നേടാനായിട്ട് ആശ്രയം ചെയ്ത് നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ശക്തമായ കാറ്റ് അല്ലെങ്കിൽ മഴ ഉള്ള രാത്രികളിൽ നിന്നും അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ഈ നേരെ വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ അതിലോട്ട് ഇറങ്ങുന്നത് ഒന്ന് സൂക്ഷിച്ചു വേണം. കാരണം ഏതെങ്കിലും തരത്തിൽ ലൈനുകൾ പൊട്ടി വീണ് അതിൽ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചു വേണം ഇറങ്ങേണ്ടത്. അതുപോലെ ഈ ജലാശയങ്ങൾക്ക് സമീപമുള്ള റോഡുകൾ, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണി നടക്കുന്ന റോഡുകൾ, പുതുതായിട്ട് നിർമ്മിക്കുന്ന ഹൈവേയുടെ സൈഡിലൂടെ പോകുന്ന റോഡുകൾ എന്നിവയിലൊക്കെ വേണ്ട രീതിയിൽ കവറിങ്ങോ അല്ലെങ്കിൽ സൂചകങ്ങളോ ഇല്ല എങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപകടം സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പരിചിതമല്ലാത്ത ഒരു സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി വെള്ളക്കെട്ടുകളാണെങ്കിൽ അതുവഴി നടക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കവറിംഗ് ഇല്ലാത്ത ഏരിയ, ഓടകളിലൂടെ മുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ കവറിംഗ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ അത് നമുക്ക് അപകടം ഇൻഷുറൻസ് ചേർത്താൻ സാധ്യതയുണ്ട്.
1: കാലവർഷം ഇന്ന് ഉച്ചയോടെ കേരളത്തിന്റെ തീരം തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സൗമ്യമായിരിക്കുമോ ശക്തിയോടെ എത്തുമോ എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതമാണ്. അതിനെ നേരിടാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ് എന്നതാണ് ചോദ്യം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ സംവിധാനങ്ങളുടെ ശക്തിയും ബലഹീനതയും ആസൂത്രണവും കൂട്ടായ ഉത്തരവാദിത്വവും മൺസൂൺ വെളിപ്പെടുത്തും. ചോദ്യം ലളിതമാണ്, മഴ എത്തുമ്പോൾ നമ്മൾ തയ്യാറാണോ, അതോ നമ്മൾ എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുമോ?

0: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരിയിനി നാളെ രാവിലെ. നമസ്തേ അനന്തപുരി.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി.

0: പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാമാണ്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് സി പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം

0: ണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026-ലെ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. സിപിഐയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയംപര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി M ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച

0: തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴേത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായികമേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശ മിഠായി എന്ന ചിത്രത്തിൽ ഗോപുകൃഷ്ണ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് മൻസൂർ അഹമ്മദ്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ലോറസ് കായിക പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി, 2026 ലോറസ് കായിക പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം 8:00 പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.

0: കാർഷിക മേഖല വാർത്തകൾ. രണ്ടാം വിള നെല്ല് സംഭരണത്തിനായി കർഷകർക്ക് നാളെ വരെ രജിസ്റ്റർ ചെയ്യാം. നിശ്ചിത സമയപരിധിയായ മാർച്ച് 31-നകം വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നവർക്കാണ് അവസരം. ഇതിനായി സപ്ലൈകോ പാഡി പോർട്ടൽ വീണ്ടും തുറന്നിട്ടുണ്ട്. saplaycopaddy.in എന്ന പോർട്ടലിൽ കർഷകർക്ക് രജിസ്ട്രേഷൻ നടപടിക്രമം പൂർത്തീകരിക്കാം. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് വേണ്ടി ഈ മാസം 4-ാം തീയതി ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. ഉയർന്ന പ്രായപരിധി: ജൂൺ 4-ന് പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചറൽ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447709268. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യു കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-28-09-63. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495-0000915 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നു. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നാളെ മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-837-256. വെള്ളായനി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫറിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 8891-540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ക്ലാസിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഇതനുസരിച്ച് ഈ മാസം 9-ാം തീയതി തെങ്ങ് കൃഷി, നടീലും പരിപാലന രീതികളും, 12-ാം തീയതി പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18-ാം തീയതി ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23-ാം തീയതി കൂൺ കൃഷി, 27-ാം തീയതി വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ പരിശീലനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: യേശുദാസും എസ് ജാനകിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മായാമയൂരം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്. രഘുകുമാറിന്റെ സംഗീതം.

0: ഇന്ന് June 2. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
1: ചരിത്രത്തിൽ ഇന്ന്
2: 2014 June 2 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയുടെ 29th സംസ്ഥാനമായി തെലങ്കാന ഔദ്യോഗികമായി രൂപീകൃതമായി. കെ ചന്ദ്രശേഖർ റാവു തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയായി ഈ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിലവിൽ ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനെ തുടർന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആകെ എണ്ണം 28. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടനും സംവിധായകനും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവുമായ രാജ് കപൂർ 1988 June 2 അന്തരിച്ചു. ഇന്ത്യൻ സിനിമയിലെ ദ ഗ്രേറ്റസ്റ്റ് ഷോമാൻ എന്ന് അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നു. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത് 1987. നടൻ എന്നതിലുപരി ആവാര, ശ്രീ 420, മേരാ നാം ജോക്കർ തുടങ്ങിയ ഇതിഹാസ ചിത്രങ്ങളുടെ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു അദ്ദേഹം. പ്രശസ്ത ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ദേവേന്ദ്ര മോഹൻ ബോസ് 1975 June 2 അന്തരിച്ചു. ജഗദീഷ് ചന്ദ്രബോസിന്റെ അനന്തരവനായ അദ്ദേഹം പ്രപഞ്ചരശ്മികളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജെ സി ബോസിന് ശേഷം ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1953 June 2 ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ അബ്ബയിലാണ് 2 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം നടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ടെലിവിഷനിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രധാന ചരിത്ര സംഭവം കൂടിയായിരുന്നു ഇത്. 1952 ഫെബ്രുവരിയിൽ പിതാവായ ജോർജ് 6 രാജാവിന്റെ വിയോഗത്തെ തുടർന്നാണ് അവർ രാജ്ഞിയായത്. എങ്കിലും ഔദ്യോഗിക കിരീടധാരണം 1 ശേഷമാണ് നടന്നത്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി കൂടിയാണ് 2 എലിസബത്ത് രാജ്ഞി. പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റും കവിയുമായ തോമസ് ഹാർഡി 1840 June 2 ഇംഗ്ലണ്ടിൽ ജനിച്ചു. ടെസ് ഓഫ് ദ ഡർബൽ വിൽസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ കൃതികൾ ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്ന അദ്ദേഹം തന്റെ നോവലുകളിലൂടെയും കവിതകളിലൂടെയും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ വരച്ചുകാട്ടി. അദ്ദേഹത്തിന്റെ നോവലുകളിലെ കഥകളെല്ലാം വെസെക്സ് എന്ന സാങ്കല്പിക പ്രദേശത്തെ പശ്ചാത്തലമാക്കിയുള്ളതായിരുന്നു. ടെസ് ഓഫ് ദ ഡർബർ വിൽസ് കൂടാതെ ഫാർ ഫ്രം ദ മാഡിംഗ് ക്രൗഡ്, ജൂഡ് ദ ഒബ്സ്ക്യൂർ, ദി മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ് എന്നിവ അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതികളാണ്. 1966 June 2 അമേരിക്കയുടെ സർവേയർ 1 എന്ന പേടകം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങി. 1966 June 2 ഓഷ്യൻ ഓഫ് സ്റ്റോംസ് എന്ന പ്രദേശത്താണ് പേടകം ഇറങ്ങിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ പേടകവും സർവേയർ 1. ചന്ദ്രനിലെ മണ്ണ് മനുഷ്യർക്കോ ഭാരമേറിയ പേടകങ്ങൾക്കോ താങ്ങാൻ കഴിയുന്നതാണെന്ന് ഈ ദൌത്യം തെളിയിച്ചു. കൂടാതെ 10,000-ലധികം വ്യക്തമായ ചിത്രങ്ങളും ഇത് ഭൂമിയിലേക്ക് അയച്ചു. പിന്നീട് വന്ന അപ്പോളോ ക്രൂഡ് ചാന്ദ്ര ദൌത്യങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ദൌത്യം സഹായിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ.

0: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
3: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജീവിതശൈലി രോഗമുള്ളവർ അനുവർത്തിക്കേണ്ട ആഹാര രീതികളെ കുറിച്ച് ഡോക്ടർ ദിവ്യ ശ്രീകുമാർ സംസാരിക്കുന്നു.
4: എപ്പോഴും നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികളുമായി ചേർന്ന് നിൽക്കുന്ന, അതുപോലെ ദീർഘനാൾ പിന്തുടർന്നു പോകാൻ കഴിയുന്ന ഒരു ആഹാര രീതി വേണം തിരഞ്ഞെടുക്കാനുള്ളത്. മാത്രമല്ല, വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച്, ചെയ്യുന്ന ജോലി അനുസരിച്ച്, വ്യായാമം, അവരുടെ പ്രകൃതി, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ ജീവിതചര്യയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമ ശീലം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജവും അതുപോലെ കാലറിയും എല്ലാം അതിന്റെ വിനിയോഗവും എപ്പോഴും സന്തുലിതമായിരിക്കണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളും മധുരവും കൊഴുപ്പും ഒക്കെ കലർന്ന ഭക്ഷണം ശരീരത്തിൽ എപ്പോഴും അധികം ഊർജം എത്തിക്കാറുണ്ട്. അതുകൊണ്ട് വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ ഈ ഊർജ വിനിയോഗം കുറയുകയും ആ അധികമുള്ള ഊർജം കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഈ പറയുന്ന ജീവിത ശൈലീജന്യ രോഗങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പതിവ് വ്യായാമം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മെറ്റബോളിസം കൂട്ടുന്നതിനും ഭാരം നിയന്ത്രിക്കുന്നതിനും ഒക്കെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്താലും പോഷകാഹാരത്തിന്റെ അഭാവം ഉണ്ടാകും. എപ്പോഴും നമ്മൾ സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് പിന്തുടരേണ്ടത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും കഴിക്കുന്ന പ്ലേറ്റിന്റെ പകുതി നാരുകളടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ 1/4 ഭാഗം തവിടു മാറ്റാത്ത ധാന്യവും പിന്നീട് 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിലും പ്രോട്ടീന്റെ അളവ് ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ശരീര കോശങ്ങൾക്ക് നാശം സംഭവിക്കാനും നമ്മുടെ പേശികളൊക്കെ ദുർബലമാകാനും കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പരിപ്പും അതുപോലെ പയർവർഗ്ഗങ്ങൾ, പനീർ, നട്ട്സ്, മുട്ട, ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതുപോലെ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന പഞ്ചസാര, മധുര പലഹാരങ്ങൾ, തവിട് നീക്കം ചെയ്ത ധാന്യങ്ങൾ, പ്രത്യേകിച്ച് മൈദ പോലുള്ളവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഈ പറയുന്ന പോലെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞ് മറ്റ് ജീവിതശൈലീജന്യ രോഗങ്ങൾക്ക് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യമാണെങ്കിൽ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. പേരയ്ക്ക, ആപ്പിൾ, പപ്പായ, ഓറഞ്ച്, ഇതെല്ലാം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നവയാണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാന ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കുക. അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലം പലരിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിലെ ഫ്രക്ടോസ് ട്രൈഗ്ലിസറൈഡ്സ് ആയി മാറുന്നു എന്ന പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ്സും ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. അപ്പൊ എങ്ങനെ കഴിക്കാം ഫ്രൂട്ട്സ്? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ പ്രധാന ഭക്ഷണമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലമുണ്ടാക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെള്ളം ദിവസവും ധാരാളമായി കുടിക്കുക എന്നുള്ളത്. വെള്ളത്തിന് പ്രത്യേകിച്ച് നിയന്ത്രണം നിർദ്ദേശിച്ചിട്ടില്ലാത്തവർ വെള്ളം ധാരാളമായി കുടിക്കുക. വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കുവാൻ, അതുപോലെ ദഹന പ്രക്രിയ വഴി വെള്ളം നാരുമായി ചേർന്ന് ഈ അധിക കൊഴുപ്പിനെ പുറന്തള്ളുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദിനചര്യയിൽ. മുതിർന്ന ഒരു വ്യക്തി ദിവസം 7-8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിച്ച് നിർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിട്ടയായിട്ടുള്ള ഒരു ആഹാര ശീലവും ജീവിത ശൈലിയും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നന്നായിട്ട് ഉറങ്ങി ഭക്ഷണക്രമത്തിൽ പോഷകാഹാരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജീവിത രീതിയിൽ മാറ്റം വരുത്തി, അങ്ങനെ ഒരു മികച്ച രീതിയിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജീവിതശൈലി രോഗമുള്ളവർ അനുവർത്തിക്കേണ്ട ആഹാര രീതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യ ശ്രീകുമാർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
9: അല്ല, ഇത് എവിടെ സംഭവം?
8: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
9: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
10: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
12: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ് ആൻഡ് അസിസ്റ്റൻസും.
13: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
14: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
15: എന്നും രാവിലെ 10:30.
14: പ്രായോജകർ,
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
16: ഇനിയൊരു ഗാനത്തിലേക്ക്. സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് വരികൾ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: സായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
2: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി ഇന്ത്യയിലെ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് പത്രങ്ങളും ലഘുപത്രികകളും മുഖേനയുള്ള പ്രചാരവേല മാത്രം പോരാ എന്ന് ഗാന്ധിക്ക് തോന്നി. ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ പൊതുയോഗങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ഗാന്ധി ബോംബെയിൽ ചെന്നത്. അവിടെ ആദ്യമായി കണ്ടത് ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജിയായ മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവവും പെരുമാറ്റവും ഗാന്ധിയെ അത്യധികം ആകർഷിച്ചു. ഉദ്യോഗ പദവിയിലിരിക്കുമ്പോഴും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിന് താൽപര്യമുണ്ടായിരുന്നു. ഗാന്ധിജി ആവശ്യം റാനഡെ അറിയിച്ചു. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി ബോംബെയിലെ പൌരന്മാരെ ധരിപ്പിക്കുവാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടേണ്ടതാണെന്നും എന്നാൽ താൻ ഒരു ജഡ്ജിയായ സ്ഥിതിക്ക് തനിക്കതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി സർ ഫിറോസ് ഷാ മേത്തയെ ചെന്ന് കാണുവാൻ റാനഡെ ഗാന്ധിയെ ഉപദേശിച്ചു. സർ ഫിറോസ് ഷാ മേത്തയെ കാണുന്നതിന് മുമ്പ് അന്ന് ബോംബെ ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജിയായിരുന്ന ബദറുദ്ദീൻ തയാബ്ജിയെ ഗാന്ധി സന്ദർശിക്കുകയുണ്ടായി. ഒരു ജഡ്ജിയായിരുന്നതുകൊണ്ടല്ല ഗാന്ധി അദ്ദേഹത്തെ സമീപിച്ചത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുജീവിതത്തിൽ സജീവമായി പങ്കെടുത്ത് ദേശസേവനം ചെയ്ത ഒരു ഉത്തമ ദേശാഭിമാനിയാണ് ബദറുദ്ദീൻ തയാബ്ജി. റാനഡെ നൽകിയ ഉപദേശം തന്നെയായിരുന്നു തയാബ്ജിയും ഗാന്ധിക്ക് നൽകിയത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗാന്ധി സർ ഫിറോസ് ഷാ മേത്തയെ സമീപിച്ചത്. സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് മേത്ത ഗാന്ധിയെ സ്വീകരിച്ചത്. താൻ വന്നതിന്റെ ഉദ്ദേശം മേത്തയെ ധരിപ്പിച്ചപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ താൻ തയ്യാറാണെന്ന് ഗാന്ധിയെ അറിയിച്ചു. യോഗം കൂടുന്നതിന് സൌകര്യമുള്ള ഒരു ദിവസം നിശ്ചയിക്കുവാൻ തന്റെ സെക്രട്ടറിയെ അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനു മുമ്പായി ഒരിക്കൽ കൂടി തന്നെ കാണുവാൻ ഗാന്ധിയോടും ആവശ്യപ്പെട്ടു. മീറ്റിംഗ് കഴിഞ്ഞതിനുശേഷം ഗാന്ധിജി ബോംബെയിൽ നിന്ന് പൂനെയിലേക്കാണ് തിരിച്ചത്. പൂന അന്ന് ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു. ബാലഗംഗാധര തിലകും ഗോപാലകൃഷ്ണ ഗോഖലെയും പാർത്തിരുന്നത് അവിടെയായിരുന്നു. ബാലഗംഗാധര തിലകനെയാണ് ഗാന്ധിജി ആദ്യം കണ്ടത്. തന്റെ വരവിന്റെ ഉദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുവാനും തനിക്ക് താൽപര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തിലകനെ കണ്ട ശേഷം ഗാന്ധി ഗോഖലയെ സന്ദർശിച്ചു. ഫെർഗൂസൺ കോളേജിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ആദ്യമായിട്ടാണ് ഗോഖലയെ കാണുന്നതെങ്കിലും വളരെ കാലത്തെ പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഗാന്ധിക്ക് അനുഭവപ്പെട്ടത്. ഡോക്ടർ ഭണ്ഡാർക്കർ അധ്യക്ഷനാകുന്നത് നന്നായിരിക്കുമെന്ന് തിലകും ഗോഖലയും പറഞ്ഞു. അങ്ങനെ അധികം പ്രയാസമില്ലാതെ പൂനെയിലെ പൊതുയോഗവും ഭംഗിയെ നടന്നു. പ്രമുഖരായ നേതാക്കന്മാർ തന്റെ പരിശ്രമത്തിന് കാണിച്ച ആനുകൂല്യവും അനുഭാവവും ഗാന്ധിയെ സംതൃപ്തനാക്കി. മറ്റ് സ്ഥലങ്ങളിലും അതുപോലെയുള്ള അനുഭവം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഗാന്ധി പൂനെയിൽ നിന്ന് മടങ്ങിയത്.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ആരിനെ കണ്ഠമെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: തൊഴിൽ ദർശനം.
1: തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ, സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ ഒഴിവ് 3. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, MCA, MBA, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ, NOC ഓപ്പറേഷൻ, ഒഴിവ് 1. യോഗ്യത: ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസിലുള്ള BE, BTECും CCNP അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റും, 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ, ട്രെയിനിംഗ് ആൻഡ് കോർഡിനേഷൻ, ഒഴിവ് 1. യോഗ്യത: BE, BTEC, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, IT, MCA, 2 മുതൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ, ഒഴിവ് 1. യോഗ്യത: BTEC, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, MSc, കമ്പ്യൂട്ടർ സയൻസ്, 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ IT യിലുള്ള ത്രിവത്സര ഡിപ്ലോമയും, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 36 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 6. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.itmission.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.itmission.kerala.gov.in. പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 635 ഒഴിവുണ്ട്. ഇതിൽ 5 ഒഴിവ് കേരളത്തിലാണ്. ജനറൽ 4, OBC 1. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. യോഗ്യത: അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെഗുലർ കോഴ്സിലൂടെ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നേടിയതായിരിക്കണം യോഗ്യത. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രസ്തുത ഭാഷ 8, 10, 12 ക്ലാസുകളിലോ ബിരുദതലത്തിലോ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ബിരുദാനന്തര ബിരുദം നേടിയവർ അപേക്ഷിക്കരുത്. പ്രായം 2026 May 1 20 നും 28 വയസ്സിനും ഇടയിൽ. 12-ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെരിറ്റ് ലിസ്റ്റ്

0: തയ്യാറാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 100 രൂപയും മറ്റുള്ളവർക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. ഗവൺമെന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://punjabandsindh.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://punjabandsindh.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6. മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള ഗൺ കാരേജ് ഫാക്ടറിയിൽ സ്കിൽഡ് ട്രേഡ്സ്മാൻമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 185 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും മെഷീനിസ്റ്റ് 86, ഫിറ്റർ ജനറൽ മെക്കാനിക്കൽ 41, വെൽഡർ 22, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓപ്പറേറ്റീവ് സ്കിൽഡ് 14, എക്സ്ട്രോപ്ലേറ്റർ 6, എക്സാമിനർ 6, ബ്ലാക്ക് സ്മിത്ത് 5, ടർണർ 5. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ അല്ലെങ്കിൽ വിഷയത്തിൽ NTC, NAC, എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 18-നും 35 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ddpdoo.gov.in/careers. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ddpdoo.gov.in/careers.
1: തൊഴിൽ ദർശനം.
2: ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ശ്യാം, ചിത്രപാടിയത് ചിത്രം നിറക്കൂട്ട്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാമാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ.

0: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: குட்டப்பாய்,
1: மாமா.
0: பிரகாஷாருக்கு போக வேண்டிய அவசியம் இருக்கா?
1: ம்,
0: உறுதியாக தெரியுமா? வேற வழியே இல்லையா?
1: மாமா, எந்தெங்கிலும் பழுதுண்டி பணிக்கர் சார் இடபடலே. அல்ல, சார் அனதிகிருதமாக ஒரு இடபடலும் நடத்தையும் இல்ல. அதுவும் பரணும். பேபி டீச்சர் எந்த ஒன்றும் பராத்தது?
2: சங்கடம் கொண்டா குட்டப்பாய், பிரகாஷ் ஒரு நல்லவனா. ആദ്യമൊക്കെ എനിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു, പിന്നെ പിന്നെ മനസ്സിലായി ഹൃദയമുള്ള ആളാണ്.
0: അതുതാൻ ടീച്ചർ, ഒരു പെരിയ പ്രച്ചന വന്നപ്പോ ടീച്ചറെ വെച്ച് മറ്റുമേ പ്രകാശ് സാർ ഒരു മുടിവെടുത്താർ. എന്നെ അത് ആശ്ചര്യപ്പെടുത്തിയത്.
1: എന്നെയും. എന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും സ്വീകരിച്ചിരുന്നു, എന്തും എന്നോട് ചോദിക്കും. അത് പ്രകാശനെ വളരെയധികം സഹായിച്ചു.
2: അതെ അതെ, ഉപദേശത്തിന്റെ മഹത്വം പ്രകാശിന് ആദ്യം തന്നെ മനസ്സിലായി. അതൊഴിവാക്കിയതോടെ പ്രകാശ് രക്ഷപ്പെട്ടു. കുട്ടപ്പായിയുടെ ഉപദേശത്തിന്റെ വിശേഷം എന്നെ കൊണ്ട് പറയിക്കണ്ട.
0: അത് അങ്ങ് നിക്കട്ടെ ടീച്ചർ. പ്രകാശ് സാർ പോണതുക്ക് അപ്പുറം ഇങ്ക യാനാർക്കും ട്രസ്റ്റ് സെക്രട്ടറിയാ വരുവത്? കുട്ടപ്പായിക്ക് ഏതാവത് തരുമോ?
1: ഒരു പിടിയുമില്ല മാമാ. അന്നപൂർണ ചേച്ചി വീണ്ടും വരുമോ എന്നാ പേടി. എന്നാലേ എല്ലാരും ഒന്ന് വിറയ്ക്കും.
2: കുട്ടപ്പായി, എല്ലാരും എന്ന് പറഞ്ഞതിലെ ഊന്നൽ എനിക്ക് മനസ്സിലായി. അന്നപൂർണ ചേച്ചി എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ശുദ്ധയാണ്. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ വയ്ക്കില്ല.
0: ആൾ കടുമയാനുങ്ങളാക്കും. പ്രകാശ് സാറ് ഐ എ എസ് ആണെന്നാല് എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾക്കും നല്ല റെസ്പെക്ട് ഇരുന്നത്. വിഷയങ്ങൾ നടപ്പാക്കുന്നതിക്ക് അത് ഉദവി ചെയ്തു.
1: പക്ഷേ പണിക്കര് സാറുള്ളതുപോലെ ആയിട്ടില്ല. സാറൊന്ന് വിരൽ ഞൊടിച്ച മന്ത്രിമാര് വരെ വാതിൽക്ക വന്ന് നിൽക്കും.
2: ഒന്ന് പോ കുട്ടപ്പായി, പണിക്കര് സാറിന് വിരലിനൊടിക്കലല്ലേ പണി. പ്രകാശൊട്ടും മോശമായിരുന്നില്ല, തീരുമാനമെടുക്കാൻ നല്ല മിടുക്കനാണ്. എല്ലാം നന്നായി പഠിക്കും. ആ, ഇനി ആരിതൊക്കെ ചെയ്യുമോ ആവോ.
0: ആ, യാർ വരണം എൻപത് പണിക്കർ സാർ തീരുമാനിപ്പാർ. അനാമിക മാഡത്തിക്ക് ചാർജ് വേണ്ടുമാനാൽ കൊടുക്കലാം. അപ്പടി തന്നെ.
1: അനാമിക ചേച്ചിക്ക് സാധ്യത കുറവാണ്. ചേച്ചി ഏറ്റവും ഇളയതല്ലേ. മാത്രവുമല്ല, സാറിനും അമ്മയ്ക്കും അനിച്ചേച്ചി ഇപ്പോഴും കളിക്കുട്ടിയാണ്.
2: നിങ്ങളൊക്കെ ആര് വരുന്നു എന്ന് ആലോചിക്കുന്നത്? ഞാനാണെങ്കിൽ പ്രകാശ് പോകുന്നതോർത്ത് സങ്കടപ്പെടുകയാണ്. എൻ്റെ ആങ്ങള തന്നെയായിരുന്നു പ്രകാശ്. ഒരു ശൂന്യത, മനസ്സിനൊരു വിങ്ങൽ.
3: അനു, അപ്പൊ അത് ഉറപ്പിച്ചു അല്ലേ? പ്രകാശിന് പോയേ മതിയാവൂ.
4: അതെ ഫാദർ, പോയേ മതിയാവൂ. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞു. ദേ, പ്രകാശേട്ടൻ വരുന്നുണ്ട്. ഏട്ടാ, ടിക്കറ്റ് കിട്ടിയോ?
5: ആ, കിട്ടി. നമസ്കാരം ഫാദർ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ടിക്കറ്റും കിട്ടി, നാളെ പുറപ്പെടും.
3: ഇത്ര പെട്ടെന്നോ? കഴിഞ്ഞയാഴ്ച ഞാൻ നാട്ടിലില്ലാതെ പോയി. സങ്കടമായല്ലോ പ്രകാശ്.
4: പ്രകാശേട്ടൻ ഡൽഹിയിലായാലും ഇവിടെയായാലും ഒപ്പം നിൽക്കാം. പക്ഷേ ഇവിടെയുള്ളപ്പോൾ നമുക്ക് ആ പഴയകാലം തിരിച്ചു കിട്ടിയിരുന്നു.
5: അത് നീ പറഞ്ഞത് ശരിയാ. സിവിൽ സർവീസിൻ്റെ ആലഭാരങ്ങളൊന്നും ഇല്ലാതെ എന്നോട് വഴക്കുകൂടാനും കൂട്ടുകൂടാനൊക്കെ പറ്റിയിരുന്നു.
3: ഞാനും അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. പണിക്കര് സാറിൻ്റെ കുടുംബം പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകതകളുള്ളതാ.
4: പ്രകാശേട്ടൻ പണ്ടേ കുറച്ച് സീരിയസാ. സംസാരം കുറവ്, എന്നാൽ വളരെ സ്വീറ്റ്. പണ്ടൊക്കെ ഞാൻ ചേച്ചിമാരോടൊക്കെ ശാഠ്യം പിടിക്കും, വഴക്കാവും. എനിക്ക് തല്ല് കിട്ടുന്നാവുമ്പോൾ പ്രകാശേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോവും. പിന്നെ വളർന്നപ്പോഴും എത്ര വട്ടം ഞാൻ പാകതയില്ലാതെ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റ.
5: അയ്യേ, എന്താനു ഇത്? കൊച്ചുകുട്ടികളുടെ കൂട്ട നിനക്ക് വേണ്ടി ഇടപെടുന്നത്, അത് ഞാനല്ലാതെ പിന്നെ ആരാണ്?
3: സഹോദര സ്നേഹം

0: ഭൂമിയിലെ ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ്. അങ്ങനെ ഒന്നില്ലാതാവുമ്പോഴേ നമ്മളതിൻ്റെ വില എത്രയായിരുന്നു എന്നറിയൂ.
1: ഫാദർ, എനിക്ക് പ്രകാശേട്ടൻ വെറും ചേട്ടനല്ല. ഡൽഹിയിലുണ്ടായിരിക്കുമ്പോൾ വേണമെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. എഴുത്തുകാരിയാണ് ഞാനെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് പ്രകാശേട്ടനാണ്. എന്റെ സ്വാതന്ത്ര്യം പ്രകാശേട്ടന്റെ നന്മ കൊണ്ട് കിട്ടിയതാണ്.
2: അനു, നീ എന്നെ സെന്റിമെന്റലാക്കല്ലേ. എന്റെ കണ്ണു നിറയുന്നു. ഫാദർ, ഇവളുടെ ചേട്ടനാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ എവിടെയൊക്കെ തലയുയർത്തി നിന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ രണ്ടാമത്തെ വിലാസം അതാണ്. ഒന്നാമത്തേത് പണിക്കര് സാറിൻ്റെ മകൻ എന്നതാണ്. പിന്നേ വരൂ ഉദ്യോഗ പെരുമ.
0: പ്രകാശ് എവിടെയും പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. വീണ്ടും ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം.
1: ഇവിടെ കോളേജിൽ ചേരേണ്ടിയിരുന്നില്ല. ഡൽഹിയിൽ പ്രകാശേട്ടൻ്റെ തണലി വിലച്ച് നടക്കായിരുന്നു.
2: നീ ഇടയ്ക്കിടെ അങ്ങോട്ട് പോരെ. ഫാദർ, തൽക്കാലം റെക്കോർഡ്സ് എല്ലാം ഇവിടെ ഏൽപ്പിക്കും. അച്ഛൻ ഒരു ഡിസിഷൻ എടുക്കും വരെ. ഉടൻ വരും തീരുമാനം. അനു, നീ ഇവിടെ വന്നിരിക്കെ എൻ്റെ അടുത്ത്. ഗംഗാരേട്ടാ, ഞാൻ നാളെ ഡൽഹിക്ക് പോകും.
3: പ്രകാശ് പോകുമ്പോൾ ഒരു നൊമ്പരം. തിരികെ വരും. എന്നാലും എൻ്റെ കുടുംബം ഇന്നിങ്ങനെ നിൽക്കുന്നത് പ്രകാശ് കാരണമാണ്.
2: അങ്ങനൊന്നും പറയല്ലേ ഗംഗാരേട്ട. മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും.
3: അല്ല പ്രകാശേ, സ്വന്തം നില അപകടത്തിലാണെന്ന് കണ്ടാൽ ഒപ്പമുള്ളവരെ ഉപേക്ഷിക്കുന്നവരാണ് സാധാരണ അധികാരികൾ. പക്ഷെ പ്രകാശ് അങ്ങനെ ചെയ്തില്ല. എൻ്റെ ബേബി രക്ഷിച്ചു.
2: എന്താ ഗംഗാരേട്ട, ഗംഗാരേട്ടനും ബേബി ചേച്ചിയും ഈ വീട്ടിലെ അംഗങ്ങളല്ലേ. പിന്നെ ബേബി ചേച്ചി നിരപരാധിയാണ് എന്ന ബോധ്യവുമുണ്ട്.
3: പഠിപ്പ്, പദവി, പണം, ഇതൊക്കെ മനുഷ്യരുടെ കാഴ്ച മറയ്ക്കും. ഞാനത് പലവട്ടം അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മേലെയാണ് മനുഷ്യനെന്ന് പണിക്കർ സാറാണ് പഠിപ്പിച്ചത്. അത് പിന്നെ പ്രകാശിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി.
2: ഗംഗാരേട്ട, അതൊക്കെ സ്വാഭാവികമായി നമ്മൾ ചെയ്യേണ്ടതല്ലേ. എൻ്റെ കുട്ടിക്കാലം മാത്രമേ ഞാനിവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നൊക്കെ പുറത്തായിരുന്നു. എങ്കിലും എന്നിൽ ഈ നാടുണ്ട്, ഇവിടുത്തെ മനുഷ്യരുണ്ട്. ഞാൻ വീണ്ടും വരും. ഇവിടം വിട്ട് പോവാൻ വയ്യ.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: ഇനിയൊരു ഗാനം കേൾക്കാം. സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ, മാധുരി, ലതാരാജു, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന എ പി ഗോപാലൻ, സംഗീത സംവിധാനം ദേവരാജൻ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇന്ന്. സിപിഐയിലെ മുഹമ്മദ് മുഹസിൻ എൽഡിഎഫിന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. യുഡിഎഫിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് ഐഎംഎൽ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൈക്കോട്ടുകടവ പിഎംഎസ്എ പൂക്കോയ തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാസർകോട്ട് ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31 രൂപ 50 പൈസ മുതലും മൊത്തവിപണിയിൽ 33 രൂപയുമാണ് ചിരട്ടയ്ക്ക് വില. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു.

നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, 2026 ലോറസ് കായിക പുരസ്കാരം

0: പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? ശരി ഉത്തരം കാർലോസ് അൽക്കരാസ്, ആര്യാന സബലേങ്ക. ഇരുവരും ടെന്നീസ് താരങ്ങളാണ്. വർഷം മുഴുവനുമുള്ള കായിക നേട്ടങ്ങൾക്കൊപ്പം കായിക ലോകത്തെ വ്യക്തികളെയും ടീമുകളെയും ആദരിക്കുന്ന വാർഷിക അവാർഡ്ദാന ചടങ്ങാണ് ഇത്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ഇനി ഒരു ഗാനത്തിലേക്ക്. കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് വേണുഗോപാലും ചിത്രയും പാടിയത് ചിത്രം സ്നേഹസാഗരം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: നീലം സഞ്ജീവ റെഡ്ഡി ഇന്ത്യയുടെ 6-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. 1913 May 19 ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഇല്ലൂരിൽ അദ്ദേഹം ജനിച്ചു. മദ്രാസിലെ അടയാറിലുള്ള തിയോസഫിക്കൽ കോളേജിൽ വിദ്യാഭ്യാസം നടത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന റെഡ്ഡി ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യാനന്തരം ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായും മുഖ്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. 2 ലോക്സഭാ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചു. 1977 July 25 ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ അദ്ദേഹം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു. 1977 മുതൽ 1982 വരെയാണ് അദ്ദേഹം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ മാതൃകകൾ കാത്തുസൂക്ഷിച്ച നീലം സഞ്ജീവ റെഡ്ഡി 1996 June 1 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് നീലം സഞ്ജീവ റെഡ്ഡിയുടെ ശബ്ദം.
2: I am glad this centenary of this assembly is being celebrated. I am glad the speaker has invited the retired speakers also and retired chief ministers. Very few of think of it. For instance, in Bombay, Quit India Day was celebrated. Very glorious. Those of us who were members of the ACC in those days, we attended the meeting where Mahatma Gandhi addressed the shape of India to come. He has been doing it, I know, I have been reading the press. He has been trying to do it. How far he will succeed is a different matter. But I wish him well. Doesn't matter to which party he belongs. Because ultimately in a democracy, all parties tend to shape the future of the country, democracy and the country. I must thank you, Mr. Speaker, for persuading him to come here. And the Chief Minister who phoned to me again, the first thing I asked when I came here is, Mr. Nambutripal here? They said, no, I don't know, I don't think he's coming. But I was surprised to see him in the dais. I was so happy to meet him. And the old friends also, others, the ex-Chief Ministers and their friends. It's a pleasure I came here, and tomorrow I get back to Bangalore. Nowadays I stay in Bangalore because the climate suits me and it's nearer my place. Place where I was born and brought up as Anantapur is a small place. I don't have better medical aid there. Therefore, Karnataka government has provided me a house and I am staying in Bangalore. It's a pleasure to stay there. It's such a fine place and people are quite good and courteous. I am glad that all of you are sitting here and I don't want to take more time because there's a lot of programs still.

0: further.
1: Thank you, Mr. Speaker.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് നീലം സഞ്ജീവ റെഡ്ഡിയുടെ ശബ്ദം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ.

ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഒരു വർഷം ദൈർഘ്യമുള്ള PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും അതത് സെന്റർ വഴി നേരിട്ടും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15 വൈകുന്നേരം 5 മണിവരെ. കേരള ലോ അക്കാദമി ലോ കോളേജിൽ പഞ്ചവത്സര BA LLB, BCOM LLB, BBA LLB, BSc LLB, ത്രിവത്സര LLB, LLM, MBL കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും ഈ അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 14 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റിംഗ് ഇന്ന് രാവിലെ 11 മുതൽ കമ്മീഷൻ ഓഫീസിലെ കോർട്ട് ഹാളിൽ നടക്കും. ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് ഹർജികൾ പരിഗണിക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതോടൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കുന്നതുമാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പരാതികൾക്ക് പരിഹാരം കാണാൻ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. സിറ്റിംഗുകളിൽ കമ്മീഷന് നേരിട്ടോ തപാലിലോ KC minorities@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9746515133 എന്ന നമ്പറിൽ വാട്സാപ്പിലോ പരാതി സമർപ്പിക്കാവുന്നതാണ്. കേരള സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരത്തുള്ള കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഒരു വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് പൊതുവിഭാഗ വിദ്യാർത്ഥികളുടെ ഫീസ് 50,000 രൂപയാണ്. അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് 50% വരെ ഫീസിളവുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kileiasacademy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ kileiasacademy@gmail.com ഇമെയിൽ ചെയ്യുകയോ 8075-7685-37 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ 04712-4799966 അല്ലെങ്കിൽ 8075-7685-37 എന്നീ നമ്പറുകളിൽ ഉടനെ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2 വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷിക്കാവുന്നതാണ്. +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSC വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിരിക്കുന്ന അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസായിരിക്കണം. അല്ലെങ്കിൽ 2 വർഷ മെട്രിക്, ITI അല്ലെങ്കിൽ KGCE കോഴ്സുകൾ പഠിച്ച് പാസായിരിക്കണം. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1 വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും https://le.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്.
SSC, ST, OEC, SCBC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. മെയ് 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നാളെ വരെ തുടരുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRDB കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nri.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. June 8 വൈകിട്ട് 4 മണിവരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ്, ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം June 10 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.inലും ലഭ്യമാണ്. കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
5: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
6: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
5: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
8: കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
11: 30 സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
12: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
13: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
12: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൌസ് റോഡ്, തിരുവനന്തപുരം.
14: പൂച്ചക്കാരും മണികെട്ടുമെന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ജോൺസൺ.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: കള്ളുകടയിലെ ബഹളം കലശലായിരുന്നു. 2 പുരുഷന്മാർ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഓരോരുത്തനും മറ്റവനോട് ഒരു പ്രേമഭാജനത്തോടെന്ന പോലെ ഓമനവാക്കുകൾ പറയുന്നുണ്ട്. ഒരു ചൂട്ട് കത്തിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടുമായിട്ടാണ് നടത്തം. കൂട്ടത്തിൽ സ്വല്പം മുമ്പോട്ടും നീങ്ങുന്നുണ്ട്. ആ സ്ത്രീ അവരെ ഒന്ന് നോക്കി മുഖം തിരിച്ചു. സ്ത്രീയെ കണ്ടപ്പോൾ അവരും നിന്നു. ഇത് ശങ്കു മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും സ്ത്രീ തടഞ്ഞു. മിണ്ടാതിരിക്കട. കുടിയന്മാർ പരസ്പരം തോളിൽ കൈയിട്ടു പിടിച്ച് ആടിക്കൊണ്ട് ചൂട്ടുപൊക്കി അവരെ ആകെയൊന്നു നോക്കി. പെട്ടെന്നൊരു പൊട്ടിച്ചിരി. ഒരു സുന്ദരി, ഒരു നാടകം. മറ്റേവനും പൊട്ടിച്ചിരിച്ചു. പിന്നെ കുറേ നേരത്തിന് തർക്കിച്ച ചിരി തന്നെ. തളർന്നിട്ടോ എന്തോ ചിരി പെട്ടെന്ന് നിന്നു. കൊറ്റിയുടെ മാതിരി ഒരു നോട്ടം. കുട്ടി ചൂളി അമ്മയോട് ചേർന്നിരുന്നു. സ്ത്രീയാകട്ടെ ഒരു കുലുക്കവുമില്ലാതെ അതേ ഇരിപ്പിൽ തന്നെ.
6: സുന്ദരി, ഞങ്ങൾ കാണുന്നു
5: അല്ലേ? കാണുന്നു. മറ്റേവനും സമ്മതിച്ചു.
6: എന്ത്
5: സുന്ദരീനെ? നേര. പിന്നെ കുറേ നേരത്തിന് നിശബ്ദത. പെട്ടെന്നൊരു പൊട്ടിച്ചിരി. അതോടെ ഒരു കവിതയും.
6: ഒന്നായ നിന്നൈഹ, രണ്ടായി മൂന്നായി.
5: സ്ത്രീ പല്ലിറുമി. അപ്പോഴേക്കും കുഞ്ഞനായരെയും കൂട്ടി വീരാൻകുട്ടിയും എത്തി. ഇവിടെ പോലീസില്ലേ? സ്ത്രീ ചോദിച്ചു.
6: എന്തേ
5: ഈ ശനിയന്മാരെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? വീരാൻ അവരെ സമീപിച്ചു പറഞ്ഞു.
6: ദ ബെർക്കനെ തടിപടക്കാക്കണ്ട, പോക്കോളീൻ.
5: ഇത് കേട്ട് കുടിയന്മാർ പരസ്പരം നോക്കി. പിന്നെ പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. ഇതിനിടയിൽ കുഞ്ഞൻ നായർ സാധനങ്ങൾ കെട്ടി ശരിപ്പെടുത്തി. നീണ്ടുവളഞ്ഞ ഒരഷ്ടാവക്രനാണ് കുഞ്ഞൻ നായർ. അയാൾ റാന്തലുമെടുത്ത് ഉടമസ്ഥേ ഒന്ന് നോക്കി.
7: ആര്? ലക്ഷ്മിക്കുട്ടിയമ്മയോ? നിങ്ങളാരാ?
5: സ്ത്രീ.
6: കുഞ്ഞൻ നായര്? മൂപ്പരെ എടുത്തു വളർത്തിയവനാ ഞാൻ.
7: എന്നെ അറിയില്ലെങ്കിലും ഞാനറിയും.
5: പരിഭവവും അവകാശബോധവും സ്ഫുരിച്ചിരിക്കുന്നു ആ വാക്കിൽ.
7: ആട്ടെ, പെട്ടിയെടുത്ത് നടന്നോളൂ.
5: ഭാരം ചുമക്കുന്ന ഒട്ടകം പോലെ കുഞ്ഞൻ നായർ മുൻപിലും, ചെമ്മൺ പുരണ്ട ആനക്കുട്ടിയെപ്പോലെ ശങ്കു പിന്നാലെയും, നടുവിൽ ലക്ഷ്മിക്കുട്ടിയമ്മയും ശാന്തയും. അവർ യാത്ര പുറപ്പെട്ടപ്പോഴും കുടിയന്മാർ നിന്ന് കരയുകയായിരുന്നു. പാളുത്തി പാളുത്തി കരയുക. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി ലക്ഷ്മിക്കുട്ടിയമ്മ നടന്നു.
7: സിംഗപ്പൂരിൽ നിന്ന് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നു.
5: കുഞ്ഞൻ നായർ സംഭാഷണം ആരംഭിച്ചു.
7: ഇപ്പൊ കാണുകയും ചെയ്തില്ലേ?
5: ലക്ഷ്മിക്കുട്ടി

0: കുറഞ്ഞ പണിക്കൂലി.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: സമയം 8:35.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

ആദ്യഗാനം പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസും അഞ്ജലി എല്ലാരും പാടിയത് ചിത്രം ചരിത്രം ആവർത്തിക്കുന്നില്ല.

അടുത്ത ഗാനം ലജ്ജാവതി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും പി സുശീലയും പാടിയത്. വരികൾ എഴുതിയത് അൻവർ സുബൈർ, സംഗീതം നൽകിയത്

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെ.

0: എച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
1: സമയം 8 കഴിഞ്ഞ 45 മിനിറ്റ്.
2: യോഗസൗഖ്യം.
3: ഇന്ന് ഈ പരിപാടിയിൽ സർവാംഗാസനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ കെ മനോജ്.
4: ആസനങ്ങളുടെ രാജകുമാരി എന്നാണ് സർവാംഗാസനത്തെ അറിയപ്പെടുന്നത്. എല്ലാ ആന്തരികാവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കും ഒരേപോലെ പ്രയോജനപ്രദമായ ഒരു ആസനമാണിത്. കഴുത്തിലെയും തുടയിലെയും കാലിലെയും പേശികൾക്ക് ബലവും ദൃഢതയും നൽകുന്ന ഒന്നാണിത്. രക്തത്തിൻ്റെ ഒഴുക്ക് എതിർദിശയിലേക്കായതിനാൽ വെരിക്കോസ് സംബന്ധിച്ച രോഗമുള്ളവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു ആസനമാണിത്. തൈറോയിഡ് രോഗവുമായി ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്നു. ദഹനവ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു. മലബന്ധം ഒഴിവാകുകയും നിതംബം, തുട, ഇടുപ്പ്, വയറ് എന്നിവിടങ്ങളിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടവും വർദ്ധിക്കുന്നു. ഒപ്പം പ്രമേഹം, ഉറക്കമില്ലായ്മ, വിഷാദം, ആസ്മ ഇവയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. നട്ടെല്ല് ശക്തിപ്പെടുത്തുന്നത് വഴി വർദ്ധിച്ച വഴക്കവും ശക്തിയും ലഭിക്കുന്നതുവഴിയും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം സുഗമമാക്കുന്നു. സർവാംഗാസനം പരിശീലിക്കും വിധം. യോഗാമാറ്റിൽ മലർന്ന് കിടക്കുക. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തിന് വശങ്ങളിലായിട്ട് നിലത്ത് പതിച്ചു വെക്കുക. വയറിലേക്ക് സാവധാനം ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അല്പസമയം ശരീരത്തെയും ശ്വാസഗതിയെയും ശ്രദ്ധിച്ച് കിടക്കുക. 3-4 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തതിന് ശേഷം സാവധാനം വയറിലേക്ക് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളും സാവധാനം മുകളിലേക്കുയർത്തുക. തുടർന്ന് നടുവും ഉയർത്തി കൈപ്പത്തികൾ കൊണ്ട് നടുവിനെയും താങ്ങി വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. കാൽവിരലുകൾ നെറ്റിക്ക് സമാന്തരമായി വരത്തക്ക രീതിയിൽ ക്രമപ്പെടുത്തുക. തോൾ മുതൽ മുകളിലേക്ക് കാൽപാദം വരെ 90 ഡിഗ്രി ആംഗിളിൽ ക്രമീകരിക്കുക. കൈപ്പത്തികൾ നടുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ ദൃഷ്ടി കാൽവിരലിലായിരിക്കണം. ഈ നിലയിൽ 7-8 തവണ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം കൈകൾ അയച്ച് നടുവിനെ താങ്ങി താഴേക്ക് കൊണ്ടുവന്ന് മാറ്റിൽ നിർത്തുക. തുടർന്ന് ഇരുകാലുകളും സാവധാനം താഴ്ത്തി കൊണ്ടുവന്ന് സമസ്ഥിതിയിലെത്തിച്ച് ശവാസനത്തിൽ വിശ്രമിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, കഴുത്തുവേദന, പുറം വേദന, ടെന്നിസ് എൽബോ ഉള്ളവരും ഗർഭിണികളും ഈ ആസനം പരിശീലിക്കാൻ പാടില്ല. സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ ആസനം ഉപേക്ഷിക്കേണ്ടതാണ്.
3: സർവാംഗാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ കെ മനോജ്.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ.

0: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഇനിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന് ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം കളിവീട്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നമസ്തേ. അനന്തപുരിയിൽ അവസാനമായി ഒരു ഗാനം കൂടി കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ എഴുതിയത്. സംഗീതം നൽകിയത് എം കെ അർജുനൻ.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽസ് സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ദിവ്യ നായർ. പ്രശസ്ത ഗുരുക്കന്മാരായ ഡോക്ടർ ഓമനക്കുട്ടി, ആലപ്പുഴ ശ്രീകുമാർ എന്നിവരുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച് 12 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കലാകാരിയാണ് ജെ ആർ ദിവ്യ നായർ. പ്ലേബാക്ക് സിംഗർ, ലൈവ് പെർഫോമർ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ദിവ്യ ആകാശവാണിയുടെ ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് കൂടിയാണ്. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ദിവ്യ DJR ലൈവ് ബാൻഡ് എന്ന സ്വന്തം മ്യൂസിക് ബാൻഡിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗായിക എന്നതിലുപരി മികച്ചൊരു ആങ്കർ, അഭിനേത്രി, ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ദിവ്യ തെലുങ്കിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരറിയും നേരത്ത് എന്ന ചിത്രത്തിലെ മധുരമായൊരു കോകിലനാദം എന്ന ഗാനത്തിലൂടെ 2026 ഏപ്രിലിൽ പ്രഖ്യാപിച്ച 49th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദിവ്യയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്.

0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ജെ ആർ ദിവ്യ നായർ. ഞാനാണ് ഇന്ന് ഹലോ പ്രിയഗീതത്തിലെ അതിഥി. വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. കുറെ നല്ല പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് കൂടാം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹായ് മാം, എന്റെ പേര് ശ്രീകാന്ത് എന്നാണ്.
0: ആ ശ്രീകാന്ത്, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ വിഴിഞ്ഞത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീകാന്ത് എന്താ ചെയ്യുന്നേ?
1: ഞാനിവിടെ ഐ ടി പ്രൊഫഷണലാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, കേരളത്തിൽ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
0: ആണോ? ഓക്കെ. ഇന്ന് വർക്ക് ഫ്രം ഹോം ആണോ?
1: അതെ, ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പൊ വർക്ക് ഫ്രം ഹോം എങ്ങനെയാണ്? ഇഷ്ടമാണോ അതോ അത് പോകുന്നതാണോ നല്ലതെന്ന് തോന്നുന്നു? പക്ഷെ വീക്ക്ലി വൺസ് ഒക്കെ പോകണം അല്ലേ?
1: വീക്ക്ലി വൺസ് ഒക്കെ പോകണം. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ്. എന്നല്ല, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യില്ല, കുറച്ചുകൂടി നല്ലത്.
0: എന്നാലും ഏത് സമയത്തും മീറ്റിംഗ്സ് ഒക്കെ വരാറില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലേ? തോന്നില്ല, അത് കുഴപ്പമില്ല. എന്നാലും വീട്ടില് ഇരിക്കാലോ എന്നുള്ളതാണ് അല്ലെ? ഇടക്കിടക്ക് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകാം. കേൾക്കുന്നുണ്ട് കമ്പനിക്കാര് കേട്ടോ.
1: ഞാൻ ആക്ച്വലി മാമിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ മാമിന്റെ ഷോസ് കണ്ടിട്ട് ലൈവ് ആയിട്ട്. അതെ, അപ്പൊ മാമിനൊന്നും പരിചയപ്പെടാൻ പറ്റില്ല, ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ സന്തോഷം.
0: ഓ സന്തോഷം. ഇനി ഷോസിന് വരുമ്പോ ശ്രീകാന്ത് എന്ന് പറഞ്ഞു വന്ന് പരിചയപ്പെടണം കേട്ടോ.
1: ഷുവർ ഷുവർ, ഉറപ്പായിട്ടും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് മെലഡി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു മെലഡി സോങ് പാടും.
0: ഓക്കെ ഓക്കെ. എന്തെങ്കിലും സജഷൻ ഉണ്ടോ?
1: ഇല്ല, ഏത് മെലഡി സോങ് ആയാലും കുഴപ്പമില്ല. ഞാൻ മെലഡി സോങ്സിന്റെ ഫാനാണ്.
0: തമിഴ് പാടിയാ മതിയോ?
1: ഓ മതി, ധാരാളം.
0: ഓക്കെ.

0: ഇഷ്ടായോ?
1: ഓ അടിപൊളിയാണ്, അടിപൊളി. നേരിട്ട് ഫോൺ കൂടെ വെക്കുമ്പോൾ നല്ല അടിച്ചടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേക്കേണ്ടത് ശ്രീകാന്തിന്?
1: അവിടുന്ന് ഗാനം കേൾക്കാൻ സോങ്.
0: ആ ഓക്കെ, അവിടുന്ന് ഗാനം കേൾക്കാനുള്ള പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, പരീക്ഷ എന്ന് പറയുന്ന സിനിമയിൽ അവിടുന്ന് ഗാനം കേൾക്കാൻ. ഓക്കെ, എന്തായാലും കേൾപ്പിക്കാം ബാബുരാജ് മാഷിന്റെ, പി ഭാസ്കർ മാസ്റ്ററിന്റെ പാട്ട്. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം.
1: താങ്ക് യു,
0: താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കിളിമാനൂരുള്ള സ്ഥിരശ്രോതാവാണ് എന്തപുരിയുടെ പിമി വേണുഗോപാൽ എന്നാണ് എന്റെ പേര്. കാനാറ മടത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, ശ്വാസം കിട്ടിയല്ലോ ഇത്രയും നേരം പറയാൻ.

0: ഭഗവാനെ എപ്പോഴും തുടങ്ങിയ ട്രൈ ആണെന്ന് ഒത്തിരി നാളായി ഇതിലോട്ട് വിളിച്ചിട്ട്.
1: ഐശ്വര്യം ഉള്ളവര് വന്നിരുന്നാ കിട്ടുന്നു, മനസ്സിലായില്ലേ?
0: അയ്യോ, എനിക്ക് ദിവ്യ മേഡത്തിന് ഇത്രയും ഐശ്വര്യം ഉണ്ടെന്ന് എനിക്കറിയാം. പുതിയ ചിത്രങ്ങളൊക്കെ ഏതാണ്
1: ഇറങ്ങാനുള്ള പടത്തിലെ പാട്ടുകളാണ്? ഇറങ്ങിയ പടം എന്ന് പറയുന്നത് നേരറിയും നേരത്തെ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പിന്നെ തെലുഗു വളരി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഷോസ് ഒക്കെ ആയിട്ട് ഫാമിലി എല്ലാരും സുഖമായിരിക്കുന്നു. നമ്മുടെ ഷോ ഒക്കെ ഉള്ളപ്പോ, ട്രിവാൻഡ്രത്തോ ഒക്കെ ഉള്ളപ്പോ, എറണാകുളത്തോ ഒക്കെ ഉള്ളപ്പോ വന്ന് കാണണം കേട്ടോ. പാട്ടുകൾ നേരിട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതോ റേഡിയോയിലൂടെ മാത്രമേ കേൾക്കുള്ളോ?
0: റേഡിയോ ഏറ്റവും വലിയ ഒരു ആശ്വാസം.
1: അതാണ്,
0: ഞാനിപ്പോ സ്വല്പമൊക്കെ പാടും.
1: അപ്പൊ പാടി പറഞ്ഞോളൂ.
0: കണ്ണീനും കണ്ണാടിക്കുന്നുള്ള ചിത്രത്തിൽ ചിത്രചേച്ചി ആടിയ
1: എം ജയശങ്കർ സാറിന്റെ പാട്ട്. ഓക്കെ, തനിച്ചിരിക്കും, മനസ്സിലായി, പാടിക്കോളൂ.

0: കിമ്പ തങ്കക്കിനാവിന്റെ തരിവളയുള്ളിൽ താളമിട്ടീനെ. ഓരിച്ചിരിക്കുമ്പ കുഞ്ഞിക്കനവിന്റെ കുറുമഴയുള്ളിൽ ചെയ്തു തോന്നീനെ. പോയി മറഞ്ഞ പൊൻവസന്ത കാലമിന്നല്ലേ, ഒരു വാർമയിൽ തൂവലുമായി തൊട്ടുഴിയില്ലേ. തനിച്ചിരിക്കുമ്പോ തങ്കക്കിനവിന്റെ തരിവളയുള്ളിൽ താളമിട്ടീനെ. അതെയോ?
1: സൂപ്പർ, നന്നായിട്ട് പാടിയിട്ടോ, ഒരുപാട് ഇഷ്ടായി. ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്?
0: അയ്യോ, എനിക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാല് ജീവനാണ്.
1: മനസ്സിലായത്, ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 തവണ എങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ?
0: പിന്നെ എപ്പോഴും കേൾക്കുമ്പോ
1: മനസ്സിലായി. അപ്പൊ ആ പാട്ട് വീണ്ടും
0: വെപ്രാളം കണ്ടപ്പോഴേ
1: തോന്നിയല്ലേ? എനിക്ക് മൊത്തത്തിലെ വെപ്രാളം കണ്ടപ്പോഴേ മനസ്സിലായി ഈ പാട്ട് ചോദിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി ഈ പാട്ട്. എന്തായാലും ഒരു വെറൈറ്റി.
0: ഓ,
1: താങ്ക് യു സോ മച്ച്.
0: നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.
1: ഓക്കെ,
0: ശരി, ബൈ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
4: മാഡം, എന്റെ പേര് ബിന്ദു ആണ്.
3: ഓക്കെ ബിന്ദു, എവിടെയാണ് വിളിക്കുന്നത്?
4: കിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്.
3: കിഴിഞ്ഞത്തുനിന്നാണ്. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടില് 3 മക്കള്, ഞാൻ, പിന്നെ അച്ഛനും അമ്മയുണ്ട്.
3: പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഗ്രാമിന് വിളിച്ചത്, ഡെഫിനറ്റ്ലി അല്ലേ?
4: 4 വർഷത്തിന് മുമ്പ് വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാണ്, ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ വിളിക്കാറില്ല.
3: ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകാരുടെ പേര് പറയാ.
4: ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം യേശുദാസ്.
3: അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ടാണോ ഇന്ന് ആവശ്യപ്പെടുന്നത്? ആണ്.
4: രാജീവം വിടരും മിന്നിഴികൾ.
3: ഓക്കെ, അടിപൊളി പാട്ട്. രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടാണ്. പൂച്ചൽ ഖാദർ സാറാണ് ഈ പാട്ട് എഴുതിയത്. ഓക്കെ, നല്ല സെലക്ഷൻ ആണ്. എക്കാലത്തെയും മികച്ച പാട്ടുകളിൽ ഒന്നാണ് രാജീവം വിടരും എന്നുള്ളത്. അപ്പൊ എന്തായാലും
4: നല്ല പാട്ടാണ്.
3: നല്ല പാട്ടാണ്. അതെ അതെ.
4: അപ്പൊ താമസിക്കുന്നു?
3: ഞാനും ട്രിവാൻഡ്രം കാര്യാണ്. ആണോ? ഓക്കെ, ഞാൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ.
4: 5th ഫ്ലോറിലാണ്.
3: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. കൊറേ നാളിന് ശേഷമാണെങ്കിൽ ഇന്ന് വിളിച്ചല്ലോ. ഓക്കെ അപ്പൊ. ഓക്കെ അപ്പൊ, താങ്ക് യു.
4: എനിക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്റെ 3 മക്കൾക്കും, എന്റെ അച്ഛനും അമ്മയ്ക്കും, എന്റെ സഹോദരങ്ങൾക്കും, എന്റെ ഈ ഓഫീസിലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി, മാഡത്തിനും കൂടെ വേണ്ടി പാട്ടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
3: ഓക്കെ ഓക്കെ, നല്ല ഡെഡിക്കേഷൻ ആണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതില് ബാക്കി പറഞ്ഞതെല്ലാം വരും കേട്ടോ. അത് തന്നെ ഇനഫാണ്. ഓക്കെ അപ്പൊ.
4: താങ്ക് യു.
3: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
4: ഓക്കെ.

മിഴികൾ കാശ്മീരം പുതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ശ്രീധരൻ ജോഹരി എന്ന്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ എല്ലാവർക്കും സുഖമാണ്.
0: എല്ലാവർക്കും സുഖമാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ?
1: വീട്ടില് ഞാനും വൈഫും പിന്നെ മോനുണ്ട്, അവനും വൈഫും രണ്ട് പിള്ളേരും.
0: മോൻ എവിടെ വർക്ക് ചെയ്യുന്നു?
1: മോൻ നാലാഞ്ചിറ മാറിയാൻ കോളേജില് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ. പിന്നെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ആളായതുകൊണ്ടാണ് ആകാശവാണിയിലേക്ക് വിളിച്ചത് അല്ലേ? ഇപ്പൊ ഏത് പാട്ടാണ് ചോദിക്കുന്നത്?
1: മോഹിനിയാട്ടം എന്നുള്ള പടത്തിലെ തൊണ്ട വന്ന പദത്തിന് അന്തർത്ഥം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പിയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, തമ്പി സാറിന്റെ പാട്ടാണ്. എന്തായാലും ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
8: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17

0: 5,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ. ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
1: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
2: 41st പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
4: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? സുലോചന. കരകുളം അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു. കരകുളത്ത് മഴയൊക്കെ ഉണ്ടോ ഇപ്പോ?
5: കരകുളത്ത് നല്ല വിശേഷം തന്നെ, എല്ലാരും സുഖായിരിക്കുന്നു.
4: കരകുളത്തുള്ള എല്ലാരും സുഖായിരിക്കുന്നു എന്ന് പറയാണല്ലേ. എല്ലാ വീട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടില് എന്റെ മക്കള്, ഭർത്താവ്.
4: ഓക്കെ. അപ്പൊ ഇന്ന് ചോദിക്കാൻ പോന്ന പാട്ട്
5: ഇടപഴി ഒരു കാലച്ചേല.
4: ഇടനാഴി ഒരു കാലച്ചേല പാട്ടാണോ ചോദിക്കാൻ വിളിച്ചത്? അപ്പൊ വാതിൽ പഴുതിലൂടെ
5: മുന്നിലായിരിക്കും.
4: അറിയോ പാടാൻ? അറിയോ?
5: ഇല്ല ഇല്ല.
4: ഓക്കെ ഓക്കെ.
5: പാട്ട് പാടും.
4: ഓക്കെ. ഏതെങ്കിലും സജഷൻ ഉണ്ടോ പാട്ട്?
5: അങ്ങനെയൊന്നും.
4: ഓക്കെ. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം.

0: ഇഷ്ടമാണ് ഈ പാട്ട്.
1: എനിക്ക് അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: എനിക്ക് ആള് അറിഞ്ഞാണ് ഞാൻ ഇവിടെ പാട്ട് ചോദിക്കുമ്പോ പാടുന്നത്. വാതിൽ പഴുതിലൂടെയാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ട് ആലോചിച്ച് പാടിയതാണ് കേട്ടോ.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടുകൾ.
0: അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ONV സാർ രചിച്ച ഈ മനോഹരമായ ഒരു സോങ് കേൾക്കാം. ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു. ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
2: ഓ, കരുനാഗപ്പള്ളി എന്നാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം വിളിച്ചേല്.
3: ഓ
2: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആകാശവാണിയിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ? പാട്ടല്ലാതെ വേറെ എന്താണ് ഇഷ്ട, ഹോബി എന്നൊക്കെ പറയുമ്പോ?
3: പ്രഭാതവേരി കേൾക്കും, സുഭാഷിതം കേൾക്കും, ഉദയഗീതം, അങ്ങനെ. പിന്നെ ഗ്രാമകേരളം, ഗ്രാമകേരളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
2: ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്ഥിരം ശ്രോതാവാണ് അല്ലേ ആകാശവാണി?
3: ആകാശവാണി തിരുവനന്തപുരം കിട്ടൂടെ.
2: ആഹാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഞങ്ങൾ 7 പേരാണ്, 5 പെങ്ങന്മാരും ഞാനും ഒരു ചേട്ടനും ഉണ്ട്.
2: ഓക്കെ ഓക്കെ. ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്?
3: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ പൊറോട്ട ഇറക്കി കഴിക്കാം.
2: ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അതൊരു വികാരമാണ് അല്ലേ നമ്മുടെ മലയാളികളുടെ.
3: ഞാൻ പൊറോട്ട കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ.
2: ഓ, അടിപൊളി അടിപൊളി. ഇനി ഹെൽത്തി അല്ലാന്നൊക്കെ പറഞ്ഞാലും അല്ലേ നമുക്ക് പൊറോട്ട വിട്ടൊരു കളിയില്ലാന്ന്.
3: പിന്നെ പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ റോള്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം സദ്യ കഴിച്ചുകഴിഞ്ഞാൽ അതിന്റെ രീതി പ്രത്യേകം
2: ഉണ്ടാവും. ആവശ്യം
3: സെല്ലിലോയിഡിനകത്തേരി പാട്ട്, കാറ്റേ കാറ്റേ പൂക്കാമരത്തിലെ പാട്ട് മോളി വന്നു പറഞ്ഞു.
2: ഓ, അടിപൊളി പാട്ടാണ്. നമ്മുടെ എം ജയശങ്കൻ സാറിന്റെ പാട്ട്, ജയലക്ഷ്മി ചേച്ചിയും ശ്രീറാം മംഗളും പാടിയ നല്ലൊരു പാട്ടല്ലേ? ഒരുപാട് നാളിന് ശേഷം വന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു.
3: ഒരു പാട്ട് പാടാമോ?
2: ഞാനല്ലേ. ഓക്കെ, ഞാൻ പാടാം. ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
3: ഏതെങ്കിലും
2: പാട്ട്. ഓക്കെ, പാടാം.

0: മതിയോ?
1: താങ്ക് യു കേട്ടോ, നല്ല അടിപൊളി പാടിയിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കൊല്ലം
3: സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
4: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
6: അമ്മ, ചേച്ചി.
5: ഇപ്പൊ പുതിയ വിശേഷം എന്താണ് വീട്ടില്?
6: വിശേഷമൊന്നുമില്ല,
5: പഴയതുപോലെ അങ്ങനെ പോകുന്നു. സിനിമകൾ ഇഷ്ടമുള്ള ആളാണ്?
6: തീർച്ചയായും.
5: ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് സിനിമയുടെ പേര് പറഞ്ഞേ.
6: ദൃശ്യം.
5: ആ ദൃശ്യം. ഓ, ദൃശ്യം 1, 2, 3 അല്ലേ? ഓക്കെ, അടുത്തത്?
6: അണ്ണൻ തമ്പി.
5: ജോണി വാക്കർ. ഓക്കെ, അപ്പം ഒരു മോഹൻലാൽ, രണ്ട് മമ്മൂട്ടി, അങ്ങനെ പറയാല്ലേ? ഓക്കെ ഓക്കെ. ഇവരുടെ രണ്ടുപേരുടെയും ഫാൻ ആണല്ലേ?
6: രണ്ടുപേരുടെയും.
5: ഓക്കെ, ഏത് പാട്ട്?
6: ഞാൻ
5: ഇഷ്ടമുള്ള ഒരു പാട്ട് വേണം. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി, കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവമുണ്ടൊടുത്തും പുഴയിൽ

0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? തൂവാലത്തുമ്പികളിലെ പാട്ട്. ഓക്കെ, പെരുമ്പാവൂർ സാറിന്റെ പാട്ടാണ് മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ട് അല്ലെ, തമ്പി സാറിന്റെ രചന. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം.
1: താങ്ക്
0: യു.

0: ഹലോ, പ്രിയഗതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ദിവ്യ മേഡം അല്ലേ?
0: അതെല്ലോ, ഇതാരാണ്?
1: ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്ത് പനങ്ങോട് നിന്നാണ്.
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചത്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്.
1: പിന്നെ എനിക്ക് വേണ്ടത് വലംബിരി ശങ്കിൻ തീർത്ഥമായി എന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഓക്കെ ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്.
1: റിട്ടയേർഡ് എലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്.
0: ആണോ? ഓക്കെ ഓക്കെ. എന്താണ് ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാര്യം?
1: റിട്ടയർഡ് ആയിട്ട് 20 വർഷമായി.
0: ഓക്കെ, എത്രയും വർഷമായി? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: 20 വർഷമായി.
0: അപ്പൊ എന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്ര ഇഷ്ടം?
1: സംഗീതം വലിയ നല്ലതാണ്, കേൾക്കാൻ വലിയ ഇമ്പമുള്ളതാണ്.
0: ആ ഓക്കെ ഓക്കെ. ആരാ സംഗീതം ചെയ്തതെന്ന് അറിയാവോ? ഓക്കെ, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ലെജൻഡറി റൈറ്ററായ ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയുമാണ്. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcin.co.in and take the first step toward the blue.
5: Police?
6: Miss Seema?
5: Adhe.
6: Ippol thande police stationilekku varanam. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
5: എന്തിന്? പക്ഷെ ഞാൻ
6: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
5: ഡിജിറ്റൽ അറസ്റ്റ്?
6: 100,000 തന്നാൽ വിട്ടേക്കാം.
5: ഇത്രയും പൈസയോ?
6: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
5: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
6: അയ്യോ,
5: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
7: ഹലോ മമ്മ.
5: ഹായ്.
7: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ജിൻകെ പാ കോയി ഗാരണ്ടി നഹീ ഹൈ, സർക്കാർ ഖുദ് ഉൻകി ഗാരണ്ടർ ബൻ റഹീ ഹൈ.
9: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 lakh+ തെരുവ് കച്ചവടക്കാർക്ക് 17,800 crore+ രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 crore+ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെലങ്കാനയിലെ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും കഠിനാധ്വാനികളായ ജനങ്ങളാലും അനുഗ്രഹീതമാണ് തെലങ്കാനയെന്നും വർഷങ്ങളായി നവീകരണത്തിലും വികസനത്തിലും സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും ഗോയൽ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൽ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. +1 VHSC പ്രവേശനത്തിന് 4 വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും VHSCക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പിള്ളിയിൽ പുഴയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിൽ 18 വയസ്സിന് താഴെ പുരുഷന്മാരുടെ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഉച്ചയ്ക്ക് ശേഷം ജപ്പാൻ കൊറിയയെ നേരിടും. ഇന്നലെ കൊറിയയെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു.

ഗാനോപഹാരം. ഇന്ന് കേൾക്കാം 1971-80 കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കനുഭാരത്തിൽ ഇനി ആരാണ്ടമുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. വരികൾ എഴുതിയത് മധു ആലപ്പുഴ, സംഗീതം നൽകിയത് ആലപ്പി രംഗനാഥ്.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-423-0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഗാനോപഹാരത്തിലിനി വാണിജ്യ റാം പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം യുദ്ധഭൂമി. വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് RK ശേഖർ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
4: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
12: ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീത സംവിധാനം ദേവരാജൻ. ആ നിമിഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ഗാനോപഹാരം തുടരും. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഗാനോപഹാരം തുടരുന്നു. പരിപാടിയിൽ ഇന്ന് കേൾക്കുന്നത് 1971-80 കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ. ഇനി കേൾക്കാം യൗവനം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ദക്ഷിണാമൂർത്തി.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9495956321. ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: വയലാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, പി സുശീല പാടിയത്, ചിത്രം സൂര്യവംശം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വിവാഹ സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടും.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
1: ഗാനശില്പികൾ ബിച്ചു തിരുമലയും AT ഉമ്മറും. യേശുദാസ് പാടിയത് ചിത്രം കരിമ്പന.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

0: എന്നല്ലേ. ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് KV മഹാദേവൻ.

പ്രിയ ശ്രോതാക്കളെ, 1971 മുതൽ 1980 വരെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഗാനോപഹാരത്തിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണം, ബിൽ സംവിധാനങ്ങൾ, ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, സൌരോർജ്ജ വികസനം, ഉപഭോക്തൃ സേവനം തുടങ്ങി ഏതു വിഷയത്തിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം നെൽകർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ മന്ദിരത്തിലാണ് കൂടിക്കാഴ്ച. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. ആറാം വളവിൽ റോഡ് പ്രവൃത്തിയായതിനാൽ വലിയ വാഹനങ്ങൾക്കാണ് യാത്രാ തടസ്സം. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപയും മൊത്തവിപണിയിൽ 33 രൂപയുമാണ് വില. തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിൽ. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 12 മണിക്ക്.

ദൂരം അരികെ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി ഗാനരചന നിർവഹിച്ച ഇളയരാജ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ. ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ രചിച്ച ഒരു ഗാനം. എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പാടിയത് പി ജയചന്ദ്രൻ.

0: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ എടുക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
6: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
8: പ്രിയദർശിനി എന്ന ചിത്രത്തിലെ ഗാനമാണിത്, പാടിയ ദേശുദാസ്. ഈ ഗാനത്തിന്റെ രചന വയലാർ സംഗീതം MK അർജുനൻ.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.

0: ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAB 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
0: അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496565321. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

രവീന്ദ്രന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും രവീന്ദ്രനും പാടിയ ഗാനമാണിത്. ലാൽ സലാം എന്ന ചിത്രത്തിനുവേണ്ടി ONV ആണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. തിരയപ്പൂക്കളിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഒരുമൈക്കുരൽ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി യേശുദാസും പി. സുശീലയും പാടിയ ഗാനം കേൾക്കാം. കണ്ണൻദാസിൻ്റെതാണ് വരികൾ.

0: തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പുതിയ മുഖം ഈ ചിത്രത്തിന് വേണ്ടി സുജാത പാടിയതാണ് ഈ ഗാനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തിരൈപ്പൂക്കളിലെ അടുത്ത ഗാനം ഉണ്ണികൃഷ്ണനും സ്വർണലതയും പാടിയത്, അമ്പുള്ള കാതലുക്ക് എന്ന ചിത്രത്തിനു വേണ്ടി.

ഒരു കാതൽ കൺമണി എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. തിരുപ്പൂക്കളിലെ ഒരു ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയത് ഹരേ രാധ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ഗവൺമെന്റിനും 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ട് പോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 16-ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആദ്യ അടിയന്തര പ്രമേയം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ജമ്മുകാശ്മീരിലെ രജൌറി ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവങ്ങൾ കണ്ടെത്താൻ സംയുക്ത സേനയുടെ ദൌത്യം 10-ാം ദിവസവും തുടരുന്നു. അതിർത്തികളിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപാറയിൽ നിന്ന് കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി N ദ്രാവിനേഷാണ് മരിച്ചത്. വയനാട് മേപ്പാടി പുത്തുമല പച്ചക്കാട്ട് ഏലത്തോട്ടത്തിൽ പുലിയെ കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ കോഴിക്കോട് ജില്ലയിലെ ടീമുകൾക്ക് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ അനുമോദനം. അന്താരാഷ്ട്ര താരം വിപിൻ M ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും.

0: ആകാശവാണി.
1: ഹരിതവാണി

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര നാലാം ഭാഗം. രചന സി റഹീം. വേഴാമ്പൽ.

കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മഴക്കാടുകളുടെ ഉറ്റത്തോഴനായ ഈ പക്ഷിയെ സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ കാണാനാകും. ആരിലും കൗതുകമുണർത്തുന്ന വിചിത്ര രൂപിയായ ഈ പക്ഷിയെ ചിത്രത്തിലെങ്കിലും കാണാത്തവർ വളരെ കുറവായിരിക്കും.

0: മലമുഴക്കിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രത്തിൽ പോയി കണ്ടിരിക്കേണ്ടതാണ്. ആതിരപ്പള്ളിയിലും തേക്കടിയിലും സൈലന്റ് വാലിയിലും നെല്ലിയാമ്പതിയിലും തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗത്തും ഇവയെ കാണാനാവുന്നതേയുള്ളൂ. മലമുഴക്കി വേഴാമ്പലിനെ ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിട്ടുള്ളവർ അവയുടെ തലയിലെ കിരീടം പോലെ വലിപ്പമുള്ള കൊക്കും മകുടവും മറക്കാനിടയില്ല. ഗംഭീര സൗന്ദര്യമെന്നേ ഇവയെ വിശേഷിപ്പിക്കാനാവൂ.
1: കേരളത്തിൽ വേഴാമ്പലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കാട്ടോടം ചാത്തൻ, മരവിത്തലച്ചി, ജലപ്രിയം, ചാതകം, ധാരാടം, ദാത്യൂഹം, ദിഹേക്കസ്, വാപ്പീഹം, സാരംഗം, സ്തോതകം, മദംഗജം, തൃശങ്കു, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. ഈ പേരുകളിൽ പലതും സംസ്കൃതമാണ് താനും. വേഴാമ്പലുകൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളൊക്കെ വന്നത്.

0: യഥാർത്ഥത്തിൽ ഇവ കാട്ടുകുളങ്ങളിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. പഴങ്ങൾ ധാരാളമായി കഴിക്കുന്ന വേഴാമ്പലുകൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു പക്ഷികളെപ്പോലെ വെള്ളം കുടിക്കുന്നത് ഇവ പതിവില്ലെന്ന് മാത്രം. കൂടാതെ രണ്ടിതിലകൾ പോലെയുള്ള വൃക്കകളുള്ള ഒരേ ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ. വൃക്കകളിലെ ഈ പ്രത്യേകത മൂലം ശരീരത്തിലെ വെള്ളക്കുറവ് പരിഹരിക്കാനുള്ള ശേഷി ഇവയ്ക്ക് ലഭിക്കുന്നു.
1: ലോകത്താകെ 54 ജാതി വേഴാമ്പലുകളുണ്ട്. ഇന്ത്യയിൽ കാണുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുതാണ് മലമുഴക്കി വേഴാമ്പലുകൾ. പ്രായപൂർത്തിയായ പക്ഷിക്ക് 3 കിലോയോളം ഭാരമുണ്ടായിരിക്കും. തടിച്ച കൊക്കിന് മുകളിൽ തിളക്കമാർന്ന മഞ്ഞ നിറവും കറുപ്പും കലർന്ന വലിയ മകുടം ഇവയുടെ പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മകുടത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന അക്ഷരത്തിൻ്റെ രൂപമായിരിക്കും. ഭാരമേറിയ ഈ മകുടവും കൊക്കും ചുമക്കുന്നതിന് അനുയോജ്യമായ കഴുത്താണ് ഇവയ്ക്കുള്ളത്. കഴുത്തിലെ 2 കശേരുക്കൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. കാടുകുലുക്കും വിധം ഉച്ചത്തിൽ ശബ്ദിക്കാനും കഴുത്തിൻ്റെ ഈ ഇരട്ട കരുത്ത് ഇവയ്ക്ക് തുണയാകുന്നു.
0: മലമുഴക്കി വേഴാമ്പലുകളിൽ വലിപ്പക്കൂടുതലുള്ളതാണ് ആൺപക്ഷി. മലമുഴക്കിയുടെ കൊക്കും തലയിലെ പാത്തിയും മഞ്ഞയായിരിക്കും. കഴുത്തും വാലും വെള്ള. മുഖം, പുറം ചിറകുകൾ, മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ്. കണ്ണിൻ്റെ നിറം ആണിന് ചുവപ്പായിരിക്കും. പെണ്ണിനിത് നീല കലർന്ന വെളുപ്പായിരിക്കും. കറുത്ത ചിറകുകളിൽ 2 വെള്ളപ്പട്ടകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയും ഇവ പറക്കുമ്പോൾ തെളിഞ്ഞുകാണാം. പൂവന് തലയുടെ പാത്തിയുടെ മുമ്പിലും പുറകിലും കറുപ്പ് നിറമുണ്ടായിരിക്കും. പിടയ്ക്ക് പാത്തിയുടെ പിന്നിൽ ചുവപ്പ് നിറമായിരിക്കും.
1: വേഴാമ്പലിനെ കുറിച്ച് ആരോ പ്രചരിപ്പിച്ചൊരു കഥയാണ് കുട്ടോടം ചാത്തനെന്ന പേര് ഇവയ്ക്ക് ലഭിക്കാൻ കാരണം. പണ്ട് ചാത്തനെന്ന പേരുള്ളൊരു കാലിച്ചെക്കൻ ഉണ്ടായിരുന്നു. കാലികൾക്ക് സമയത്തിന് വെള്ളം കൊടുക്കാതെ ചാത്തൻ അവയെ കഷ്ടപ്പെടുത്തി. പശുക്കൾ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞു കരഞ്ഞു. പശുക്കളുടെ മുന്നിൽ വെള്ളമൊഴിച്ചു വയ്ക്കാനുള്ള കട്ടോടം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. ദാഹം മൂലം പൊറുതിമുട്ടിയ പശുക്കൾ കാലിച്ചെക്കനായ ചാത്തനെ ശപിച്ചു. നീ കട്ടോടവും തലയിൽ ചുമന്ന് ദാഹിച്ചു വലയട്ടെ എന്നായിരുന്നു അവയുടെ ശാപം. ഇതോടെ ചാത്തൻ വേഴാമ്പലായി മാറി. തലയിൽ കട്ടോടവും ചുമന്ന് വെള്ളം കുടിക്കാനായി മഴയും കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴും ദാഹിച്ച് മഴ കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. നമ്മുടെ പൂർവസൂരികൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ബഹുമിടുക്കരായിരുന്നു. പഴമക്കാർ ഇന്നത്തെ പോലെ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരൊന്നും ആയിരുന്നില്ലെങ്കിലും

0: കാൽപ്പനിക പക്ഷി നിരീക്ഷകരായിരുന്നുവെന്നതിൽ സംശയമില്ല. എന്തെന്ത് കഥകളാണെന്നോ അവർ ഓരോ പക്ഷികളെക്കുറിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയും ഇത്തരത്തിൽ പ്രാചീന സമൂഹങ്ങൾ കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു വേഴാമ്പലിനെ കൊന്നാൽ പ്രളയത്തെ ക്ഷണിച്ചു വരുത്തലാവുമെന്ന് ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നു. ആഭരണമായും തലപ്പാവിന്റെ അലങ്കാരമായും പല ഗോത്രങ്ങളും വേഴാമ്പലുകളുടെ തൂവലുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്.
1: മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ്.
2: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറൂസ് ബീഗം.
1: കേട്ടും വായിച്ചുമുള്ള അറിവിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നത് ഒരു നെല്ലിയാമ്പതി യാത്രയിലാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള യാത്രയിലാണ് വേഴാമ്പലുകളെ ആദ്യമായി കണ്ടത്. ഒരു വേഴാമ്പലിനെ രണ്ട് ആനറാഞ്ചി പക്ഷികൾ ആട്ടിപ്പായിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഭക്ഷണം തേടിപ്പോകുന്ന വേഴാമ്പൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതിനെ പ്രതിരോധിക്കുന്നതായിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. തുടർന്ന് അവയുടെ കൂടും അമ്മയും അച്ഛനും കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ക്യാമറയിൽ പകർത്താനായി. അന്ന് രണ്ട് കൂടുകൾ നിരീക്ഷിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ കാണാനും സാധിച്ചു. മലമുഴക്കി വേഴാമ്പലുകളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അവയുടെ കണ്ണുകളുടെ നിറവും ശരീരത്തിൻ്റെ വലിപ്പവും നോക്കി എളുപ്പത്തിൽ തിരിച്ചറിയാം. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കടും ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ പെൺപക്ഷികൾക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വെളുപ്പ് നിറഞ്ഞ ഒരു കളറായിരിക്കും. ആൺപക്ഷികൾക്ക് തലക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തൊപ്പി പൊതുവെ മുൻഭാഗത്തും പിൻഭാഗത്തും കറുത്ത വരകൾ കാണാവുന്നതാണ്. എന്നാൽ പെൺപക്ഷിയുടെ തൊപ്പി താരതമ്യേന ചെറുതാണ്. കൂടാതെ തൊപ്പിയുടെ പിൻഭാഗത്ത് കറുത്ത നിറവും കാണാറില്ല. അതുപോലെ ആൺ പക്ഷിയുടെ ശരീരവും കൊക്കുമൊക്കെ വലുതായിരിക്കും. എന്നാൽ പെൺപക്ഷി താരതമ്യേന ശരീരപ്രകൃതവും കൊക്കും ഒക്കെ ചെറുതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം സാധാരണയായി നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ്. വേഴാമ്പലുകൾ സാധാരണയായി കാട്ടിലെ ഏറ്റവും ഉയർന്ന വലിയ മരങ്ങളിലെ സ്വാഭാവിക മരപ്പൊത്തുകളാണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളോളം ചിലപ്പോൾ ഇവ ഒരേ കൂട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് കൂടൊരുക്കുന്നത്. ഒരു പെൺപക്ഷി പൊത്തിനകത്തേക്ക് കയറി അതിനുശേഷം അടയിരിക്കുന്നു. കുഞ്ഞു വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞു വന്നതിന് ശേഷം പെൺപക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് അച്ഛനും അമ്മയുമാണ് പിന്നീട് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾക്ക് പുറമെ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയും അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കൊടുക്കാറുണ്ട്. ആതിരപ്പള്ളിക്കടുത്ത മലക്കപ്പാറയിൽ വെച്ചും നിലമ്പൂരിനടുത്തുള്ള നാടുകാണി വനപ്രദേശത്ത് വെച്ചും ഞങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്.
3: നമ്മുടെ നാട്ടിൽ ധാരാളം ജാതി പക്ഷികളുണ്ടെങ്കിലും സംസ്ഥാന പക്ഷി എന്ന പദവി മലമുഴക്കി വേഴാമ്പലിന് കിട്ടാൻ എന്താവും കാരണം? ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിൽ മാത്രമാണ് വേഴാമ്പലുകളെ കാണാനാകുക. കേരളമെന്ന സുന്ദരഭൂമി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളിലൊന്നെന്ന ഖ്യാതിയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇവിടെ ജോഡികളായും ചെറുകൂട്ടമായും മലമുഴക്കികളെ കാണാനാകും. അങ്ങനെ വരുമ്പോൾ ലോകത്തിനു മുമ്പിലേക്ക് അഭിമാനത്തോടെ നമുക്കുയർത്തിക്കാട്ടാനുള്ള പൈതൃക സമ്പത്താണ് മലമുഴക്കി വേഴാമ്പലുകൾ.
0: വേഴാമ്പലുകളുടെ പ്രൗഢിയും കുടുംബം നോക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗവും ആത്മാർത്ഥതയും ഇവയെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പക്ഷിയുമാണ് വേഴാമ്പൽ. കൂടൊരുക്കുന്നതിൻ്റെ പേരിൽ ഏറെ പ്രശസ്തി ആർജിച്ച പക്ഷിയാണ് ഇത്. മരങ്ങളുടെ സ്വാഭാവികമായ പോടിൽ തങ്ങളുടെ മലം ഉപയോഗിച്ച് അവയെ രൂപപ്പെടുത്തിയാണ് കൂടൊരുക്കുക. പിട കൂടിനുള്ളിൽ മുട്ടയിടാനായി കയറിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ചിറക്കുന്നത് വരെ അവയ്ക്ക് ആഹാരം നൽകുന്നത് പൂവൻ പക്ഷിയായിരിക്കും. മിശ്രഭോജികളാണ് വേഴാമ്പലുകൾ. പ്രത്യേകിച്ച് കൂടൊരുക്കുക

0: ഒന്ന കാലത്ത്
1: മലമുഴുക്കി വേഴാമ്പലുകളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ്. ഇവയുടെ ശാസ്ത്രനാമം ബുസേറോസ് ബൈകോർണിസ് എന്നും. വേഴാമ്പലുകളുടെ കാലുകളിൽ മുമ്പോട്ട് ചൂണ്ടി നിൽക്കുന്ന മൂന്ന് വിരലുകൾ ഏറെക്കുറെ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ പാദം പോലെ ഇവയുടെ പാദവും പരന്നിരിക്കുന്നു. വേഴാമ്പലുകളുടെ കൺപോളകളിൽ മറ്റു മിക്ക പക്ഷികൾക്കും ഇല്ലാത്ത കൺപീലികളുമുണ്ട്. കൊമ്പിന്റെ രൂപത്തിലുള്ള കൊക്കുള്ളതിനാലാണ് ഇംഗ്ലീഷുകാരിവയെ ഹോൺബീൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേഴാമ്പലുകൾ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.
0: കാക്കയുടെ വലിപ്പം മുതൽ കഴുകന്റെ വലിപ്പം വരെയുള്ള നാല് ജാതി വേഴാമ്പലുകളെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, പാണ്ടൻ വേഴാമ്പലുകൾ, കോഴി വേഴാമ്പലുകൾ, നാട്ടുവേഴാമ്പലുകൾ. ഇവയിൽ കോഴി വേഴാമ്പലുകളെ ഭൂമിയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. നാട്ടുവേഴാമ്പലുകളെയും കോഴി വേഴാമ്പലുകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെ നമ്മുടെ രാജ്യത്തും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ ജാതികളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇവയുടെ ശരാശരി ആയുസ് 60 വയസ്സും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം 30 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 74 ആയി ഉയർന്നിട്ടുണ്ട്.
0: മഴ മുഴക്കി വരുന്നതിന് മുമ്പേ അവയുടെ വരവറിയിച്ചുകൊണ്ടൊരു താളാത്മകമായ മുഴക്കമുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാനാകും. വേഴാമ്പലുകൾക്ക് പക്ഷമോടികൾ വളരെ കുറവായതിനാലാണ് പറക്കുമ്പോൾ ഹഫ് ഹഫ് ഹഫ് എന്ന ഒരു മുഴക്കം കേൾക്കുന്നത്. കാടിൻ്റെ മാസ്മരികതയിൽ ഇവയുടെ വരവും പോക്കും ആരുടെയും മനം കവരുന്ന ദൃശ്യാനുഭവമാണ്. അവയുടെ രൂപവും വരവറിയിച്ചു കൊണ്ടുള്ള ശബ്ദവും ഒക്കെ കൊണ്ടാകാം കാട്ടിലെ രാജാവാണ് ഇവ എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം. വേഴാമ്പലുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കാടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവ ഇല്ലാതാകുന്നതോടെ കാട് നശിക്കും. കാടില്ലെങ്കിൽ നാടുമില്ലെന്നോർക്കുക.
2: കിളിക്കൊഞ്ചൽ 4-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ എം ആർ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം സന്ദീപ് സുരേഷ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: ഹരിതവാണി സമാപിക്കുന്നു.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

പ്രേക്ഷോതാക്കളെ, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 9495964321 9495655321. ഒരു നമ്പർ കൂടി: 9495956321. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്.

പ്രിശ്രോതകളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഒരു ഗാനമാണിത്. ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

അടുത്ത ഗാനം യേശുദാസും ചിത്രയും വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9495565321, 9495565321. വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ഇനി എഡ്യൂക്കേഷൻ ലോൺ എന്ന ചിത്രത്തിനു വേണ്ടി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഗാനരചന നിർവഹിച്ച് പായിപ്പാട് രാജു സംഗീതം നൽകി വിജയ് യേശുദാസും രാജലക്ഷ്മിയും പാടിയ ഗാനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം കോകിലം എന്ന ചിത്രത്തിൽ നിന്നാണ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം 12:50. ആകാശവാണി

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു.
1: വൃക്കരോഗങ്ങൾ കുട്ടികളിൽ അപൂർവങ്ങളല്ല. ശരിയായ അറിവും കരുതലും രോഗം തടയുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കും. പയർമണിയുടെ ആകൃതിയിലുള്ള ശരീരത്തിന്റെ നടുവിന്റെ രണ്ടു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. സാധാരണയായി ഒരാൾക്ക് രണ്ട് വൃക്കകളാണ് ഉള്ളത്. അതിൽ നിന്നുമുണ്ടാകുന്ന മൂത്രം മൂത്രനാളി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുകയും യൂറിത്ര എന്ന ട്യൂബ് വഴി വെളിയിലേക്ക് ഒഴിക്കപ്പെടുകയും ചെയ്യുന്നു. വൃക്കകൾ, മൂത്രനാളി, മൂത്രാശയം എന്നീ അവയവങ്ങളാണ് വൃക്കരോഗമുള്ളപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. നെഫ്രോൺ എന്ന ട്യൂബ് വ്യവസ്ഥയാണ് കിഡ്നിയുടെ പ്രവർത്തന യൂണിറ്റ്. ഒരു കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഗർഭാവസ്ഥയിൽ തന്നെ ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നു. അതീവ സങ്കീർണമായ വളർച്ചാ പ്രക്രിയ വഴിയാണ് കിഡ്നി ഒന്നോ രണ്ടോ കോശങ്ങളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ വരുന്ന അവയവമായി നവജാത ശിശുക്കളിൽ രൂപപ്പെടുന്നത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉള്ള താളപ്പിഴവുകൾ, ഘടനാപരമായ വൃക്കരോഗങ്ങൾ അഥവാ കൺജെനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് എന്താണ് വൃക്കയുടെ ജോലികൾ എന്ന് കാണാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത്

സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വൃക്കയുടെ പ്രധാന ജോലി. നൈട്രജൻ ജന്യ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, അമ്ലത്തിന്റെ അംശം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി എന്നിവ ഉത്പാദിപ്പിക്കുക എന്നിവയാണ് വൃക്കയുടെ ജോലികൾ. മൂത്രാശയത്തിന്റെ ജോലി മൂത്രം ശേഖരിക്കുകയും ശരിയായ മർദ്ദത്തിൽ ഒഴിച്ചു കളയുകയുമാണ്. സങ്കീർണമായ ഈ ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായാൽ വൃക്കയിൽ അസുഖങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കുട്ടികളിലെ രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഘടനാപരമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കിഡ്നി ഉണ്ടാകുന്നില്ല, കിഡ്നിയുടെ വലിപ്പം കുറയുക, വൃക്കയുടെ സ്ഥാനം മാറിയിരിക്കുക, രണ്ട് കിഡ്നിയും ജോയിൻ ചെയ്തിരിക്കുക, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന അസുഖം, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം തിരിച്ച് വൃക്കയിലേക്ക് പോകുന്ന വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന അസുഖം, ഇവയിൽ പലതും ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ കിഡ്നിയുടെ അരിപ്പയിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നീര് വരാറുണ്ട്. ഇടയ്ക്കിടെ വരാവുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മുടെ കുട്ടികളുടെ വൃക്കരോഗ ഒപിയിലെ പകുതിയോളം കുട്ടികൾക്ക് ഈ അസുഖമാണ്. വൃക്കയിലേക്ക് ശ്വേത രക്താണുക്കൾ കയറി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമായോ ശരീരത്തിൽ നീരുമായോ കണ്ടുവരുന്ന ഒരസുഖമാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ലവണങ്ങളോ വെള്ളമോ അരിച്ചിറക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വൃക്കയിലെ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കിഡ്നിയിലോ മൂത്രാശയത്തിലോ അണുബാധ, കല്ലുകൾ ഉണ്ടാവുക, കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ഉണ്ടാവുക എന്നിവയും കുട്ടികളിൽ കാണാറുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്ന അവസരങ്ങളായ വയറിളക്കം, ഛർദിൽ എന്നിവ കാരണമോ, പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി എന്നിവ കാരണമോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാരണമോ, മരുന്നുകളുടെ ഉപയോഗം കാരണമോ താൽക്കാലികമായിട്ടുള്ള കിഡ്നിയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. മുൻപറഞ്ഞ അസുഖങ്ങൾ കൊണ്ടോ കിഡ്നിക്കുള്ളിലെ കോശങ്ങളിലെ ഘടനാ വ്യത്യാസം കൊണ്ടോ താൽക്കാലികമായ കിഡ്നി പ്രവർത്തന തകരാറിന്റെ തുടർച്ചയായോ സ്ഥായിയായ കിഡ്നി തകരാറുകൾ ഉണ്ടാകാം. ഇവയെ ക്രോണിക് കിഡ്നി ഡിസീസുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മൂത്രം പോകാതിരിക്കുക, നീര് വയ്ക്കുക, മൂത്രത്തിൽ കൂടെ രക്തം വരിക, മൂത്രം പതയുക, ബി പി കൂടുതലായത് കാരണമുള്ള തലവേദന, കോട്ട് അല്ലെങ്കിൽ ജന്നി ഉണ്ടാകുക, ഇതൊക്കെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. നിർദ്ദിഷ്ടമല്ലാത്ത ലക്ഷണങ്ങളുമായും വൃക്കരോഗങ്ങൾ വരാം. ലവണങ്ങൾ കുറഞ്ഞത് കാരണമുള്ള തളർച്ച, വേദന, ക്ഷീണം, ഛർദിൽ, അസ്ഥികളുടെ വളവ്, പൊക്കം വയ്ക്കാതിരിക്കുക എന്നിവയും വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം. പലപ്പോഴും യാതൊരു ലക്ഷണമില്ലാതെയും വൃക്കരോഗങ്ങൾ കാണാറുണ്ട്. ചെറിയ പനിയോ വയറുവേദനയോ വരുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാകാം വൃക്കയുടെ തകരാറ് കണ്ടുപിടിക്കപ്പെടുക. ഇത് അപൂർവമായ ഒരവസ്ഥയല്ല. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കുഞ്ഞിന്റെ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം അത് മനസ്സിലാക്കുന്നത് രക്തപരിശോധന വഴിയാണ്. പ്രധാനമായും സീറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റ് വഴിയാണ് വൃക്കയുടെ പ്രവർത്തനം അളക്കപ്പെടുക. ആളിന്റെ വയസ്സ്, പൊക്കം, പേശികളുടെ അളവ് എന്നിവയനുസരിച്ച് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വ്യത്യസ്തമാകാം. ക്രിയാറ്റിൻ കൂടാതെ യൂറിയ, ലവണങ്ങൾ എന്നിവയും ടെസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, ഷുഗർ, ലവണങ്ങൾ എന്നിവ പോകുന്നുണ്ടോ, കോശങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്നിവയും നോക്കാറുണ്ട്. സ്കാനിംഗ് വഴി വൃക്കയുടെ ഘടന, മൂത്രനാളി, മൂത്രാശയം എന്നിവയിൽ തടസ്സമുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. വൃക്കരോഗമുള്ള കുട്ടികളിൽ കുട്ടിയുടെ പൊക്കവും ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവും ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. 5-ാമത്തെ സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഡയാലിസിസ് പോലെയുള്ള ചികിത്സയുടെ ആവശ്യം വരിക. വൃക്കരോഗമുള്ള കുട്ടികളുടെ ചികിത്സ പലപ്പോഴും ലക്ഷണങ്ങളും കാരണങ്ങളും അനുസരിച്ചാണിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നീരുണ്ടെങ്കിൽ നാം വെള്ളം കുറയ്ക്കാനും ഉപ്പ് കുറയ്ക്കാനും ആവശ്യപ്പെടും. മൂത്രം ക്രമാതീതമായി നഷ്ടമാകുകയാണെങ്കിൽ വെള്ളം കൂട്ടുകയും ലവണം കൂട്ടുകയും ചെയ്യേണ്ടതായി വരും. തടസ്സം അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂബുകൾ ഇടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യാം. അണുബാധയുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് നൽകാം. പ്രതിരോധശക്തിയുടെ നിയന്ത്രണാതീതമായിട്ടുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധശക്തി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളായിരിക്കും നൽകുക. നൈട്രജൻ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കുറഞ്ഞാൽ
അതടിഞ്ഞുകൂടിയുള്ള സങ്കീർണത

0: ശരീരത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ഒരു മഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്ന ഹീമോഡയാലിസിസോ വയറിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസോ ആണ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുക. വൃക്കകൾ ചെയ്യുന്ന പല ജോലികളിൽ വെള്ളത്തിന്റെ നിയന്ത്രണം, മാലിന്യ നിർമാർജനം, ലവണങ്ങളുടെ ശുദ്ധീകരണം എന്നിവ ഡയാലിസിസ് വഴി നടത്തപ്പെടുന്നു. വൃക്ക തകരാറിലായാലും ജീവൻ നിലനിർത്താൻ ഇവ ഉപകരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണയായി വീട്ടിൽ തന്നെ ദിവസവും നടത്തുകയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് ആഴ്ചയിൽ 2 മുതൽ 4 തവണ വരെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതാണ്. വൃക്ക മാറ്റിവെക്കൽ അഥവാ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വൃക്ക രോഗിയുടെ വയറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ദാതാവിന്റെ വൃക്കകൾ ഘടിപ്പിക്കുന്നു. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണിത്. പ്രതിരോധശക്തി നിയന്ത്രിക്കുന്ന പല മരുന്നുകളും വൃക്ക മാറ്റിവെച്ചവർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ വൃക്കരോഗം തടയാം. കുഞ്ഞുങ്ങളിൽ നേരത്തെയുള്ള രോഗനിർണയവും വൃക്കരോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്ന കരുതലും വൃക്കരോഗങ്ങൾ തടയാനോ മൂർച്ഛിക്കാതിരിക്കാനോ സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിലൂടെ ഘടനാപരമായ രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കിയേ പറ്റൂ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ ചികിത്സ തേടുന്നതും രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ ഉള്ള കുട്ടികളിൽ ശരിയായ ചികിത്സയും രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും. ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ എന്നിവ ഇപ്പോൾ കുഞ്ഞുങ്ങളിലും സാധ്യമാണ്. നിർജ്ജലീകരണം, മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം ഇവയെല്ലാം ആർക്കും തടയാൻ സാധിക്കുന്ന വൃക്കരോഗങ്ങളുടെ കാരണങ്ങളാണ്.
1: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ്.

പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി കഴിഞ്ഞ 50 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. നമുക്കിപ്പോൾ ശിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം നൽകിയത് ഹരികൃഷ്ണ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട്. ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയിരുന്നത് വിൽസൺ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ലക്ഷ്യം. മലയാള സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് വൈകിട്ട് ചർച്ച നടത്തും. തിരുവനന്തപുരത്താണ് ചർച്ച. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. KSRTCയേക്കാൾ കൂടുതൽ സർവീസുകൾ സ്വകാര്യ മേഖലയിലും ഉണ്ടെന്ന കാര്യം ഗവൺമെന്റ് ഗൌരവപൂർവ്വം കാണണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് ടി പി ദാസന്റെ നിര്യാണത്തിൽ നാളെ വൈകിട്ട് കോഴിക്കോട്ട് അനുശോചന യോഗം. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് അനുശോചന യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത, നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കൊല്ലം നിലമേലിൽ ആഴാന്തക്കുഴി വെള്ളാമ്പാറ വളവിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടക്കൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭനാണ് മരിച്ചത്. 2ാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പാലക്കാട് ജില്ലയിലെ കർഷകർ ആശങ്കയിൽ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9.
2: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
3: എന്റെ പേര് അനുഷ എസ്. ഞാൻ നേമം തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ BSc ആൻഡ് MSc സുവോളജി പഠിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്. എന്റെ കോളേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായിട്ട് എന്റെ കോളേജിൽ കയറി ചെല്ലുന്ന ആ ഒരു ദിവസമാണ്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ സ്കൂളിംഗ് ഒക്കെ മോസ്റ്റ്ലി ഔട്ട് ഓഫ് കേരള ആയിരുന്നു. എന്റെ അച്ഛൻ ആർമിയിലായതുകൊണ്ട് തന്നെ കേരളത്തെ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഈ കോളേജിന് അപ്ലൈ ചെയ്യുമ്പോൾ പോലും കോളേജിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ലെഗസി ഒന്നും അറിയാതെയാണ് ഞാൻ കോളേജിലോട്ട് കയറി ചെല്ലുന്നത്. ആ സമയത്ത് എനിക്ക് ആ ഒരു സ്കൂളിൽ നിന്നുള്ളൊരു മാറ്റവും പിന്നെ മറ്റ് സ്റ്റേറ്റ്സുകളിൽ നിന്നുള്ളൊരു മാറ്റവുമാണ് എനിക്ക് കോളേജിൽ ഫീൽ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് നന്നായിട്ട് മലയാളം പഠിച്ചത് എന്റെ കോളേജിൽ നിന്നാണ്. എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പറയാറുണ്ട്, നീ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കാരണം ഞാനും എന്റെ കോളേജിലെ സീനിയേഴ്സും തമ്മിൽ കുറച്ചിങ്ങനെ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത് മലയാളം തന്നെയാണ്, പക്ഷെ ഇവിടെ ഉള്ള എത്ര ഫ്ലോ ഒന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കുറെ ഇൻസ്റ്റൻസസ് ആയിരുന്നു. 2-3 ദിവസമേ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സീനിയേഴ്സ് തന്നെ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആയിട്ട് മാറി. ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അതായിരുന്നു എന്റെ ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കൂടുതൽ അറിയുന്നത്, അവിടെ ഉള്ള കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാമാണ്. സോ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് മാം ബാക്കി ടീച്ചേഴ്സിനെ പോലെ നമ്മളെ ജസ്റ്റ് പഠിപ്പിക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകുക, അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് മാമിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയും ആ ഒരു അക്സെപ്റ്റൻസും അക്കോമഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറും നമുക്ക് മനസ്സിലാവുന്നത്. മാമിന്റെ ക്ലാസ്സസ് എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ മാം എപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്ത് ക്ലാസ്സിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാം വരുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ സ്ഥിരം ഇംഗ്ലീഷ് അങ്ങനെ പൊതുവെ ഇഷ്ടമില്ലാത്ത കുറെ കുട്ടികളുണ്ട്. ഇഷ്ടമില്ല എന്നല്ല, അതിന്റെ കുറെ ഡ്രാമയും കുറെ പോയംസും ഒക്കെ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്ക് ബോറടിക്കുന്ന ഒരു രീതിയിലായിരിക്കും മിക്കവാറും ബാക്കി ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ പോവുക. പക്ഷെ മാമിന്റെ ഇംഗ്ലീഷ് ക്ലാസ് വരുമ്പോഴത്തേക്ക് മാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഇടും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്. മിക്കവാറും എന്തെങ്കിലും ട്രോളോ എന്തെങ്കിലും മീംസോ ഏതെങ്കിലും ക്യാരക്ടറിനെ പറ്റി പറയാണ് ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിലും മാം എപ്പോഴും അതിനെ ട്രോളിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, നല്ലൊരു കൊച്ചായിരുന്നു, സോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് കാരണം നമുക്ക് എപ്പോഴും ഈ ഇന്റേണൽ ആയാലും എക്സാംസ് ആയാലും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ അതിനെ ആ ഒരു ക്യാരക്ടറിനെ അനലൈസ് ചെയ്യുന്നതും നമ്മൾ എഴുതുന്നതും. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് മാമിന്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞത്. അത് പറയാൻ കാരണം മാമിന് ക്ലാസ്സിൽ നിന്നല്ലാതെയാണ് നമ്മുടെ കോളേജിലെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നത്. മാമിന്റെ ആ ഒരു ക്യാരക്ടറും ബിഹേവിയറും കാരണമാണ് എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ക്ലാസ്സിലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാം ആയിരുന്നു അവിടെ നമ്മുടെ ക്വിസ് ക്ലബിനെയും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബിനെയും ഒക്കെ റിവൈവ് ചെയ്യാനായിട്ട് നല്ല മുന്നിട്ട് നിന്ന ഒരാള്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ സക്സസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂ

കോൺട്രിബ്യൂട്ട് ചെയ്തത് ക്വിസ് ക്ലബും ഡിബേറ്റ് ക്ലബും ആണെന്ന്. ഇപ്പോൾ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മൾ കോളേജസിൽ ഇങ്ങനെ പോകുന്നു, എന്നാലും കുട്ടികൾ ഇങ്ങനെ അക്കാഡമിക് ആയിട്ട് പോകുന്നതല്ലാതെ അവിടെ പേഴ്സ്പെക്റ്റീവ് ഡെവലപ്മെന്റ് എന്നൊരു കാര്യം വരുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും മറ്റുള്ളവരുടെ തോട്ട്സ് അറിയാനും, അത് മാത്രമല്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാനും, ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒരു തോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാനും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫോറംസ് കിട്ടാറില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്റെ കോളേജിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ചൊരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടും അപ്പൊ അധികം അങ്ങനെ ചർച്ചകളില്ല, ക്ലബ്സ് ഇല്ല. നമ്മുടെ ടൈം ആയാലും ക്യാൻറ്റീനിലിരുന്ന ചർച്ചകളായിരുന്നു, ചായ കുടിച്ച ചർച്ചകളായിരുന്നു. അത് മാത്രമല്ല ലെക്ചേഴ്സിന്റെ ഡിബേറ്റ് ക്ലബ്ബ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് കുറച്ചിങ്ങനെ ഫോറംസ് വെക്കുമായിരുന്നു. ഒരു ടോപ്പിക് എടുക്കും, അപ്പോഴത്തെ നല്ല വിവാദമായ ടോപ്പിക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ടോപ്പിക് എടുക്കുക, ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. അപ്പൊ നല്ല ഒപ്പോസിംഗ് ആയിട്ടുള്ള തോട്ട്സ് ആ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കും, നിങ്ങൾ ഓപ്പോസിറ്റ് പറയണം, നിങ്ങൾ ഫോർ പറയണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യത്തിനെ പറ്റി വളരെ ആഴത്തിൽ ആ ഒരു ടോപ്പിക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അത് കാരണം ആ ഒരു ഫൗണ്ടേഷൻ അവിടെ ബിൽഡ് ചെയ്തത് കൊണ്ട് പിന്നെ എനിക്ക് മുന്നോട്ടുള്ള ഫീൽഡ്സിലൊക്കെ അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് സിവിൽ സർവീസ് എക്സാമിൽ 284 റാങ്ക് ആയിരുന്നു. അതിന്റെ ഒരു കാരണം തന്നെ എന്റെ കോളേജ് ആണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ക്വിസ് ക്ലബിലും ആ ഒരു ലെക്ചേഴ്സിലും എന്നെ മോൾഡ് ചെയ്തെടുത്ത ആ കുറെ എക്സ്പീരിയൻസും ആ കുറെ ഫ്രണ്ട്ഷിപ്സും ആണ് എന്നെ നിലയിലാക്കിയത്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. എനിക്ക് ആ പാട്ടിന്റെ വരികള് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ഈ പാട്ട് മൊത്തം കേട്ട് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, എത്രത്തോളമാണ് ഒരാൾക്ക് ഒരാളെ വെയിറ്റ് ചെയ്യാൻ പറ്റുക, എത്ര മനോഹരമായിട്ടാണ് അത് വരികളിലൂടെ എഴുതാൻ പറ്റുക എന്നുള്ളത്.

എന്റെ പേര് ഇവാ റോസ്ഡോൺ എന്നാണ്. എറണാകുളം സ്വദേശിനിയാണ്. ഞാനിപ്പോ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണൂത്തി ക്യാമ്പസിലെ VKDFT യിലാണ് പഠിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ ഫുഡ് ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. എന്റെ ക്യാമ്പസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാമ്പസാ. ഞാൻ ജനിച്ചത് വളർന്നല്ല എറണാകുളത്തായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് കോളേജ് ലൈഫ് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ക്യാമ്പസ് സെലക്ട് ചെയ്തതാണ്. ഗവൺമെന്റിൽ ആകെ ബിടെക് ഫുഡ് ടെക്നോളജി ഇവിടെ മാത്രമുള്ളൂ. അപ്പോ എനിക്ക് രണ്ടും ഒരുമിച്ച് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ ക്യാമ്പസിൽ വന്നപ്പോഴേ നേച്ചറൊക്കെ ആയിട്ട് കുറച്ചും കൂടി അടുത്തത്. പണ്ട് എനിക്ക് ഈ പ്രകൃതിയായിട്ടോ മണ്ണായിട്ടൊന്നും എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ എനിക്ക് ഇറങ്ങി നടക്കാനോ ചെടികളുടെ അടുത്തുള്ള ഒരു സ്നേഹമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ്ലി കുറെ മാറി എന്ന് എനിക്ക് തോന്നി. പണ്ട് ഇങ്ങനെ സാധാരണ ലൈഫ് റുട്ടീൻ ആയിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ കുറച്ച് ലൈഫ് ഇങ്ങനെ പോസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ ക്യാമ്പസ് തന്നെ മാറ്റിയെടുത്തതായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ പഠിച്ചു, സന്തോഷിക്കാൻ പഠിച്ചു പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ചെടി വളർത്താൻ തുടങ്ങി. ക്യാമ്പസിലെ ഇവിടെ സൺസെറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ ഹോസ്റ്റലിന്റെ മുമ്പിലായിട്ട് വെറ്റിനറിയുടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളപ്പോ അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്നിട്ട് സൺസെറ്റ് എല്ലാം കാണാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി നടക്കാൻ പോന്നിട്ട് ഈ കോളേജിന്റെ ചുറ്റും ഞങ്ങൾ ഇങ്ങനെ നടക്കും. ഞാൻ കുറച്ചും കൂടി നേച്ചറായിട്ട് അടുത്തു. ഇനിയിപ്പോ എനിക്ക് എറണാകുളത്ത് പോയാലും എനിക്ക് കുറച്ചാളെങ്കിൽ ശരിക്കും എന്റെ ക്യാമ്പസും എല്ലാം മിസ് ചെയ്യും. ഞങ്ങള് മോസ്റ്റ്ലി അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങള്, പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും കോളേജിലെ അസൈൻമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ അതിനൊക്കെ പറ്റി സംസാരിക്കും. പിന്നെ ഞങ്ങൾ നടക്കുമ്പോ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ലവേഴ്സ് എല്ലാം വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ ഇത് ഏതൊക്കെ ആൾക്കാരാന്നിങ്ങനെ നോട്ട് ചെയ്യും. ഇത് ആരാ ഇങ്ങനെ അതിങ്ങനെ ഞങ്ങളിങ്ങനെ ഗസ് അടിച്ച് ഇങ്ങനെ പറയും. പിന്നെ ചില ഭാഗത്തൊന്നും ലൈറ്റ് ഇല്ല, അപ്പൊ ഒരു അഡ്വഞ്ചർ സ്പോട്ട് പോലെയാ. ചേർത്ത് നിന്ന് നടക്കുക. ചില സമയത്ത് ഫോൺ ഉണ്ടെങ്കിൽ ലൈറ്റ് ഒന്നും ഓൺ ചെയ്യില്ല. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ നടക്കും. ചില സമയത്ത് ഈ സൗണ്ട് ഒക്കെ കേൾക്കും ഓരോന്നിട്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കും, പക്ഷെ അതൊരു ത്രില്ല് പോലെ. ഫസ്റ്റ് ഇയർ ഞങ്ങൾ വന്ന് ജോയിൻ ചെയ്തു. അപ്പോ ആ സമയത്ത് ഞങ്ങള് മറ്റേ പൂക്കോട് ഒരു ഇഷ്യൂ കാരണം ഇവിടെ ആന്റി റാഗിങ് പീരീഡ് ആയിരുന്നു. ആ സമയം ഫസ്റ്റ് ഇയേഴ്സിന് അങ്ങനെ സീനിയേഴ്സ് ആയിട്ട് സീനിയേഴ്സിന് ഞങ്ങളായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അങ്ങനെ ഭയങ്കര പ്രൊഹിബിഷൻ ഉള്ള ടൈം ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന് പറയും സീനിയേഴ്സ് അടുത്ത് മിണ്ടാൻ പാടില്ല, ജസ്റ്റ് അവർ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയണം. പക്ഷെ അവരുടെ അടുത്ത് എതിർത്ത് നിങ്ങൾ വലിയൊരു ആളായിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട്. ഫ്രഷേഴ്സ് ഡേക്ക് മുമ്പ് അവിടുത്തെ യൂണിയൻ മെമ്പേഴ്സ് ഞങ്ങളെ കാണാൻ വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ പുള്ളീനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മളെ. അപ്പൊ ഇങ്ങനെ പേര് പറയും, വീട് എവിടെയെന്ന് പറയും. അപ്പൊ ഞാൻ എറണാകുളം എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ചോദിച്ചു, നിന്റെ വീട് എറണാകുളമാണ്, എന്റെ വീട് അവിടെ, എന്റെ വീട് അങ്കമാലിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നേ. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഡയറി പ്ലാനിലാണ് ഞങ്ങൾക്ക് നിൽക്കണ്ടേ, കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടാനായിട്ട് തൊട്ടപ്പുറത്ത് സ്റ്റാഫ് റൂം ഉണ്ട്. അപ്പൊ അവിടെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് റൂം. അവർ ഫോർത്ത് ഇയർ ആയി. അപ്പൊ അവർ ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിലാണ് നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇവരിങ്ങനെ കാണും, പക്ഷെ ഇവർ ഞങ്ങളുടെ അടുത്ത് എന്തായാലും സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ലൈബ്രറിയിൽ ചെന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈബ്രറി എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ട് പ്ലേസ്. എനിക്ക് ഞാൻ കോളേജിൽ നിന്ന് പോയാൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ലൈബ്രറി ആയിരിക്കും. എനിക്ക് അവിടുത്തെ ലൈബ്രറി, പിന്നെ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ബുക്ക്സ് എനിക്കെല്ലാം ഭയങ്കര ക്രേസാ. അപ്പൊ ഞാൻ അവിടെ വന്നിരുന്ന ഇങ്ങനെ പത്രമൊക്കെ വായിക്കുമ്പോൾ പുള്ളിയും വരും. പുള്ളിയും അവിടെ എപ്പോഴും ഇരിക്കാറുണ്ട്. ഞങ്ങള് അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങള് കോയിൻസിഡൻസ്ലി വന്നിരിക്കുമ്പോ മിക്ക സമയത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഫാൻ അങ്ങനെ യൂസ് ചെയ്ത ടൈപ്പാ. പക്ഷെ പുള്ളി വന്ന് എനിക്ക് ഫാൻ ഇട്ടായിരുന്നു. ചില സമയത്ത് കസേരൊക്കെ ശരിയാക്കി തരും. അപ്പൊ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ഫുഡ് ടെക്നോളജിയാ പഠിക്കുന്നത്. ഇവര് വൈൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോ ഞാൻ ആ വഴി കൂടെ പാസ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇവിടേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ സീനിയർ വിളിച്ചപ്പോ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ ആകെ പേടിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൈരക് സകലത്ത് കൽപ്പിച്ച് ഞാൻ ചെന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു ഗ്ലാസ് വൈൻ ഉണ്ടെന്ന് നീ കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കുടിക്കില്ല, ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അവർക്കും കൂടി കൊടുത്തോട്ടെ, ഞാൻ അങ്ങനെ വൈൻ അങ്ങനെ കുടിക്കാത്ത ടൈപ്പാന്ന് പറഞ്ഞു. അപ്പൊ ആ നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വൈൻ തന്നു. പിന്നെ അപ്പൊ ഇനി എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്താ എന്നെ മാത്രം വിളിച്ചു തരണേ, അങ്ങനെയൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ ഇട്ടായിരുന്നു. അതായത് ഹോളിവുഡ് മൂവിയാ, അതിൽ ആ ഒരു കുട്ടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ നടൻ അവളുടെ പ്രൊഫസറാണ്. അവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ അയാൾ ഇവളെ നോക്കുന്നത്. പക്ഷെ ഇവള് അയാളെ കണ്ടെന്ന് അറിഞ്ഞപ്പോ അയാൾ പെട്ടെന്ന് കണ്ണിങ്ങനെ മാറ്റി. ഞാനത് വെറുതെ റീലിങ്ങനെ സ്റ്റോറി

കുപ്പി പോലെ ഇട്ടു. അപ്പൊ പുള്ളി അത് കണ്ടിട്ട് ഇത് എന്തെങ്ങനെ ഇട്ടേന്ന് വെച്ചു. അങ്ങനെ ഞങ്ങള് ചാറ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ഇങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ലവറ് പോലെ ആവണമെന്ന് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടു. ലവറ് അവൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചു. എനിക്ക് അപ്പൊ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോ നമുക്ക് ആകെ ഇനി ഈ ലൈഫ് നമ്മൾ ഇനി ഒരിക്കലും കിട്ടില്ലല്ലോ, അപ്പൊ ഇതെനിക്ക് പരമാവധി സിംഗിൾ ആയിട്ട് പോവാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ ഓക്കെ ഓക്കെ, പിന്നെ എന്നെ അങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങള് ആർട്സിന് വന്നു. ആർട്സ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇവന്റിൽ വന്നു. നൊസ്റ്റാൾജിയ, സാധാരണ എനിക്ക് അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ എനിക്ക് പുള്ളി ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കുന്തവും പെർഫോം ചെയ്യാൻ പറ്റാണ്ടായി. ഞാൻ ആകെ നെർവസ് ആയി. അപ്പൊ എനിക്കിത് എന്താ നടക്കണേന്ന് അറിയില്ല. പിന്നെ ഞാൻ പതിയെ പതിയെ പ്രോസസ് ചെയ്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും അയാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന് എനിക്ക് എടുത്ത് പറഞ്ഞു. പിന്നെ അത് ഇങ്ങനെ ഒരു ലോ ഫെയിലർ ആയി പോയി. കഴിഞ്ഞ വർഷം ഈ ടൈം ആയപ്പോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. മരമൊക്കെ ഇങ്ങനെ കടപൊഴുകി വീഴുമായിരുന്നു. അന്ന് ഭയങ്കര മഴയായപ്പോ ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട്, ഞാൻ അപ്പൊ പുറത്ത് PG-യിലായിരുന്നു, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ഇവിടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ പുറത്തായിരുന്നു നിന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ചേട്ടനും ചേട്ടന്റെ ഫ്രണ്ട് ഇങ്ങനെ ബൈക്കിൽ പോവാ. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോ പറഞ്ഞ വല്ലാണ്ട് ചാടിയിട്ട് നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ശ്രദ്ധിച്ച് പോണട്ടോ, മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് എന്റെ മനസ്സിലെന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോ എങ്ങാനും ആയ ആൾക്കാരെന്ത് കരുതും. എനിക്ക് ലൈഫിൽ ഇതുവരെ ഞാൻ റിലേഷൻഷിപ്പിൽ പോയിട്ടില്ല, അപ്പൊ എനിക്ക് അങ്ങനെ കുറെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് മൈൻഡ് ചെയ്തെങ്കില് ചിലപ്പോ എന്നെ സക്സസ്ഫുൾ ആയേനേന്ന്. ഞങ്ങൾ ഇപ്പൊ ഇവിടെ കോളേജിൽ ഇരിക്കുക, അപ്പൊ ഇവിടെ മഴക്കാർ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ ആംബിയൻസ് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ജൂണിലെ നിലാമഴ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പൊ എനിക്ക് ആ പാട്ടൊന്ന് വെച്ചു തരോ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സർവീസസ് 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
5: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകു വിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
6: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
5: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
7: ഞാൻ ലേയാ ബെന്നി, ബേക്കർ കോളേജ് ഫോർ വിമൻ കോട്ടയത്തെ BCA ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ, കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് എന്റെ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് കലാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കാമൻ ക്രേറ്റായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ക്യാമ്പസാണ് കോളേജിനുള്ളത്. അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഒരു BCA സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ക്ലാസ് റൂമിലും കമ്പ്യൂട്ടർ ലാബിലും ഒക്കെയാണ് ചെലവഴിക്കാറുള്ളത്. എങ്കിലും പഠനത്തിന്റെ ഇടവേളകളിലൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ എന്റെ കോളേജിലുണ്ട്. ചുറ്റും മരങ്ങൾ, ചെറിയൊരു അമ്പൽക്കുളം, ഊഞ്ഞൽ, ഇവയൊക്കെ ആയിട്ടുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പ്. ഒഴിവു സമയങ്ങൾ പ്രകൃതിയോടൊത്ത് ചെലവഴിക്കാൻ കഴിയുന്നു തന്നെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം. കോവിഡിന് ശേഷം ഓൺലൈൻ കോഴ്സസിന്റെ ഒക്കെ സാധ്യത വളരെ കൂടി. എനിക്കും അത്തരം ഒരു ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത്. എന്റെ കോളേജിൽ പൊതുവെ കുട്ടികളുടെ എണ്ണം കുറവാണ്. എങ്കിലും അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കോളേജിലെ എല്ലാ പ്രോഗ്രാംസിലും, ആഘോഷ പരിപാടികളിലും കലോത്സവത്തിലും ഒക്കെ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഒരുപോലെയുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നു എന്നതാണ്. ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനില്ല. എങ്കിലും ഈ ഒരു വർഷത്തെ എന്റെ ഏറ്റവും വലിയ നേട്ടം എന്റെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും സ്നേഹവും സ്കൂൾ കാലഘട്ടത്തിൽ എന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. എന്ത് കാര്യം ടീച്ചേഴ്സ് ഏൽപ്പിച്ചാലും ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും ചെയ്യാനും ഏത് സാഹചര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കാനുമുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ കോളേജിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. എന്റെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, മറ്റ് കോളേജുകൾ എപ്പോഴും ബഹളങ്ങളും ആഘോഷങ്ങളും അതിലാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. എങ്കിലും നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പരമാവധി സമയവും ഞങ്ങൾ ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടും ഞാൻ ചെലവഴിക്കാറുള്ളത്. അതോടൊപ്പം ടീച്ചേഴ്സ് സ്കൂൾ കാലഘട്ടത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് സ്നേഹവും സപ്പോർട്ടും തരുന്ന ടീച്ചേഴ്സാണ്. അതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ കോളേജിലെ കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നത് തന്നെയാണ്. അത്രയും കുറച്ച് കുട്ടികൾ ഉള്ളപ്പോൾ ടീച്ചേഴ്സിന് ഓരോരുത്തരെയും അടുത്തറിയാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് നമ്മളോട് അടുത്തിടപഴകുകയും നമ്മുടെ സംശയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം ചോദിച്ചറിയുകയും നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജിൽ തുടരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. പക്ഷേ എന്ന സിനിമയുടെ സൂര്യാംശ ഓരോ വൈരത്തുകളിലും എന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ എന്റെ പേരൻസിനെ ഡെഡിക്കേറ്റ് ചെയ്തു.

ഞാൻ അനുപമ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എം എ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. എന്റെ കോളേജ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പം നാഷണൽ സെമിനാർ നടന്നിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് വൈസ് ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്

സ്റ്റുഡന്റ് ആണ്. അവിടെ നല്ല നല്ല കൾച്ചർ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് അവരെ മുന്നിൽ നിന്ന് പാട്ടുകൾ പാടുവെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദിവസം നമ്മുടെ ബാച്ച് കണ്ണോട് കാണുന്നതിലാന്ന് പറഞ്ഞ പാട്ട് ഒന്നിച്ച് പാടിയിട്ടുണ്ടായിരുന്നു. എന്തോന്നറിയില്ല, ആ ഒരു പാട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പാടുമ്പം നല്ല മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ HOD മിനി ടീച്ചറായിരുന്നു. മിനി ടീച്ചർ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ടീച്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്കത് ഒരുപാട് കാലത്തേക്ക് മറവിയില്ലാതെ അത് റിപ്പീറ്റ് ചെയ്ത് പാടാനൊക്കെ സാധിക്കാറുണ്ട്. അത്ര നല്ലൊരു ക്ലാസ്സാണ് ടീച്ചർ പേരിൽ. ടീച്ചർ ആ ചിരി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തോന്നറിയില്ല, ഒരു പേടി കൂടാതെ പഠിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തന്നെ തോന്നാറുണ്ട്. ടീച്ചർ പഠിപ്പിക്കുന്ന ശൈലി ആയാലും ടീച്ചർ താളൊക്കെ അടിച്ചിട്ടാണ് പാടിത്തരാറ്. താളം അടിക്കുന്ന ശൈലി വരെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പാടുമ്പോൾ ടീച്ചർ മുഖം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പി ഭാസ്കരൻ മാഷ് വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം ചെയ്ത് ജാനകി അമ്മ പാടിയ

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
4: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
3: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
5: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: കൊല്ലം സുപ്രീം.
9: ക്യാമ്പസ് കളേഴ്സ്.
10: എന്റെ പേര് അബ്ദുൾ കൃഷ്ണൻ എന്നാണ്. ഞാൻ ആലപ്പുഴ സ്ഥലം. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് വർഗീസ് ക്യൂരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡയറി ടെക്നോളജിയാണ്. അത് തൃശ്ശൂരാണ്, വെറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒരു ഫസ്റ്റ് സെം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട്. കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഓൾറൗണ്ട് കോളേജ് വളരെ ഡിഫറെന്റ്, ഒരു ഫാമിലി പോലെ. കാരണം ആകെ വളരെ കുറച്ച് പേരുള്ളൂ, അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് നിയങ്ങളെല്ലാം നിൽക്കുന്നു. അതിലേറെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റൽ ഒരു ലൈഫാണ്. ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ബോയ്സ് ഞങ്ങളുള്ളൂ. കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ ബാച്ച് കൂടുതൽ ഗേൾസ് ആണ്, കുറച്ച് ബോയ്സ്. അപ്പൊ ആദ്യം ഹോസ്റ്റലിൽ വരുമ്പോൾ ഹോസ്റ്റലിൽ എങ്ങനാവും എന്താവുന്നൊന്നും അറിയില്ല, മറ്റുള്ള പരിചയപ്പെടുത്തും ഇല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് റൂമിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് റൂമില് രണ്ടു പേര് നിൽക്കുന്നു. അവര് എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ അറിയാം. നോക്കുമ്പോ ഒരാളുടെ അച്ഛൻ ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു, വേറൊരാളുടെ അച്ഛൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നു, പെട്ടെന്ന് കയറി വയറൊക്കെ പിരിക്കുന്നു, കറണ്ട് അടിച്ചു പോകുന്നു, ആകെ കിളി പറയൊരവസ്ഥ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടുമ്പോൾ ചിലരൊക്കെ ഒരു കാസർഗോഡുകാരനാണ്, അവൻ പറയുന്ന ഒന്നും തിരിയുന്നില്ല. അവനാണ് ഇപ്പോഴും ഇടയ്ക്ക് സ്റ്റക്കായിട്ടാണ് ഉത്തരം പറയുന്നത്, മലയാളം ആക്കാൻ നോക്കുന്നു. വേറെ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പലപ്പോഴും വേറെ ഭാഷ ചാടിച്ച് നീക്കെ അങ്ങോട്ട് ഒക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ഒന്നും മനസ്സിലാകത്തില്ല. ഞാന് ഫിസിക്കലി ഇതൊന്നും കേട്ടിട്ടില്ല. ഞാൻ അത് എനിക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അത് ശീലമായി. പിന്നെ ഇടയ്ക്ക് എന്താ പറയാ, എന്റെ ഇന്ത്യ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ തന്നെ വർക്ക് ഉണ്ടാവും. കണ്ടോണ്ടിരുന്ന നമുക്കൊന്നും മനസ്സിലാകത്തില്ല, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അങ്ങനെ ആദ്യത്തെ വന്ന ഒരു ഒരാഴ്ചയോളം ഫുൾ കോൺഫ്ലിക്ട് ആയിരുന്നു, എന്ത് ചെയ്യണം, എന്താ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഓർത്ത് വെക്കുന്നത് വെച്ചാൽ, ഞങ്ങള് എല്ലാവരും കൂടെ, ബോയ്സ് എല്ലാം കൂടെ അറിയത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകണം, നമുക്ക് കോളേജായിട്ട് നിന്നും ക്ലാസ് നടക്കും, എന്ത് ചെയ്യണം, അടുത്തൊരു മാളുണ്ട്, നമുക്ക് പോവാം. അപ്പൊ മാളിൽ പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. അപ്പൊ അങ്ങനെ ആയപ്പോ എല്ലാവരും കൂടെ ഓക്കെ നിന്നും നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പൊ 4:45 ഇറങ്ങി, ഒരു 6:30 അടുപ്പിച്ച് പെട്ടെന്ന് വരണം. മാളിച്ചെന്നപ്പോ അതൊരുത്തുണ്ട്, അവനാണെങ്കിൽ എന്ത് കണ്ടാലും ഇങ്ങനെ പരിവേഷം, അതിനകത്ത് ഇങ്ങനെ ഓടിക്കും. ഞങ്ങൾ മൊത്തം മാളിന്റെ പകുതിയും പകല വഴിക്കായി, എന്നിട്ട് ഇവനെ തപ്പി നടക്കുക. ഇവനിങ്ങനെ ആ വഴിക്ക് പോയിട്ട് വിളിച്ചെറിയാടെ, ഞാൻ ഇങ്ങനെ സാധനം മേടിച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞു അത് വെക്കുക. അങ്ങനെ അവനെ തപ്പി നടന്ന് മാളെ പുറത്തും കറങ്ങി ഇറങ്ങി ഒരു 7:30 മാളിന് ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് കിട്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് 9:30 ഹോസ്റ്റലിൽ കയറണം. അപ്പൊ എങ്ങനെ കയറുമെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ പിന്നെ ഒറ്റ തീരുമാനം, നടക്കാം. 5 കിലോമീറ്റർ സത്യം പറയാ, ആകെ 1 മണിക്കൂറെ നടന്നുള്ളൂ. പക്ഷെ ആ 1 മണിക്കൂറിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, തമ്മിൽ കളിയാക്കൽ, ഒരുപാട് കാര്യങ്ങൾ പറിച്ചതും, സത്യം പറയാ ആ 1 മണിക്കൂർ നടന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് ചെറിയൊരു ചാറ്റമഴ ഉണ്ട്, അപ്പോ മൊത്തത്തിൽ എല്ലാവരും നല്ല രസമുണ്ട്. ഒരുപാട് തമാശ പറഞ്ഞു, ഒരുപാട് കളിയാക്കി, അന്യനും കൂടുതൽ മനസ്സിലാക്കി എന്തൊക്കെയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെയാന്ന് ഒരുപാട് മനസ്സിലാക്കി. പിന്നീട് ഹോസ്റ്റലിൽ വന്ന് കയറിയപ്പോ ക്ഷീണമല്ല തോന്നിയ, ആ ഒരു നിമിഷം കുറച്ചതിനോട് കിട്ടിയാലോ എന്ന് ആഗ്രഹിച്ചു. കാരണം എന്തോന്നറിയാതെ നമുക്ക് ആ ഒരു ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് നാളത്തെ സ്ട്രെസ് അതെല്ലാം ഒരു നിമിഷം മറന്നുപോയ പോലെയായിരുന്നു. എല്ലാവരും എല്ലാം മറന്ന് വളരെ ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അല്ല, ഞങ്ങള് ചെറിയ ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ കിടന്ന് ഞങ്ങളുടെ ഓരോരോ ഗുസ്തി കാണിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഒരു നിമിഷം നിൽക്കുമ്പോൾ ഹോസ്റ്റലിൽ എല്ലാവരും പലതും തിരക്കും പല രീതിയിൽ പോയാലും എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം പെട്ടെന്ന് കൂടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് ഭയങ്കരമായിട്ട് എൻജോയ് ആയി. ഇംഗ്ലീഷ് ഞങ്ങളുടെ സീനിയേഴ്സ് ആയാലും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവരെന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും എന്താ മോനെ എന്ന് പറഞ്ഞ് വരുന്നത്, അത് സത്യം പറഞ്ഞ ഒരു ഫാമിലിക്കകത്ത് നമ്മൾ നിൽക്കുന്ന പോലെ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒരു ബോയ്സ് ഹോസ്റ്റലായാലും സീനിയേഴ്സ് ആയാലും എല്ലാവരും ഒരു സത്യം പറഞ്ഞ കോളേജ് അല്ലേ ഞങ്ങൾക്ക് ശരിക്കും, ഇതൊരു ഫാമിലി പോലെ എപ്പോഴും തോന്നാറ്. പറയാൻ ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് ശരിക്കും ഞങ്ങളുടെ കോളേജിൽ ശരിക്കും നടക്കുന്നത്. എനിക്കിപ്പോ ഈ മഴയെല്ലാം ഇങ്ങനെ പെയ്ത്, ഞാൻ മഴ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു ചെറിയ സിനിമ കണ്ടോണ്ടിരിക്കും, ഇപ്പൊ ചിത്രത്തിലെ ഒരു പാട്ടുണ്ട് ഈറമേഘ, അത് ബാക്കിയുള്ളവർക്കെല്ലാം കൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതാണ് ആലോചിച്ചത്. പഴയ ക്ലാസ് പാട്ടാ, പക്ഷെ ഇപ്പോഴത്തെ മഴയ്ക്കും ആ ഒരു ഇതിനും ആ ഒരു പാട്ട് നല്ലതാണ്.

എൻ്റെ പേര് സ്വാതി കീർത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദപുരത്തെ ക്യാമ്പസ് പയ്യന്നൂരിലെ രണ്ടാം വർഷ മ്യൂസിക് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് ഇവിടെ എം എ മ്യൂസിക്കിന് ചേർന്നിട്ടുള്ളത്. ചെറുപ്പം മുതലേ സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എം എ ചെയ്യണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നു. ക്ലാസ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും പിന്നെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ഹോസ്റ്റലിലെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ, ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് മഴ നനയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു വൈകുന്നേരം, ഞങ്ങള് ക്ലാസ്സിലുള്ള 4 പേരായിരുന്നു ഒരു റൂമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങി. അടുത്തൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞ് കുളം കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ നടന്നു. പോന്ന വഴിക്ക് നിലത്ത് കുറേ മഞ്ചാടി ഉണ്ടായിരുന്നു. അവിടെ ഒരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു. അപ്പൊ പോന്ന വഴിക്ക് ഞങ്ങളത് കുറച്ച് പെറുക്കി ഒരു വിത്തിന്റെ മുകളിൽ വെച്ച് വരുമ്പോ എടുക്കാന്ന് വെച്ചു. കുളം കണ്ടപ്പോ ഇറങ്ങണം എന്നുണ്ട്, പക്ഷെ എന്നാ പേടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയില്ല. അവിടെ സൈഡില് പടവിലിരുന്നു കുറച്ചു നേരം. കോളേജിലെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്നു. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നിയപ്പോ ഞങ്ങൾ വിചാരിച്ചൊന്ന് പോവാം. കുളത്തിന്റെ ഇടയ്ക്ക് കരയ്ക്കും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനായി. പക്ഷെ എന്തായാലും മഴ നനയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നടന്നു. നടന്നു കുറച്ചേ ആയില്ലപ്പോഴേക്കും മഴ പെയ്തു. ഓടിയൊന്നുമില്ല, മഴ നനയണം എന്നുള്ളതുകൊണ്ട് ആ മഴ നനഞ്ഞ് ഞങ്ങൾ നടന്നു. തിരിച്ചു പോകുമ്പോൾ ആ മഞ്ചാടി എടുത്ത് വെച്ച മഞ്ചാടി എടുത്തു. അങ്ങനെ പോയി ഹോസ്റ്റലിലെത്തി. പക്ഷെ ഈ നനഞ്ഞ ഡ്രസ് കൊണ്ട് റൂമിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ മഴ നനഞ്ഞ് മതിയായിട്ടും ഇല്ല, അങ്ങനെ ഒരു തോന്നല്. പിന്നെ നേരെ ടെറസിലേക്ക് കയറി. അവിടെ നിന്ന് കുറച്ചു നേരം മഴ നനഞ്ഞ്, പക്ഷെ ഡാൻസൊക്കെ കളിച്ച് ഓരോരുത്തരായി തഴമ്പ് പുള്ളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ മഴ നനഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഒരു ഹോസ്റ്റൽ ലൈഫിലെ ഓർമ്മ എന്ന് പറയാൻ, ഞങ്ങൾക്ക് നല്ല ജൂനിയേഴ്സിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഹോസ്റ്റലിലെ 2 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ക്യാൻറ്റീൻ ഇല്ലാത്ത ഒരു ദിവസം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ഇതുപോലെ ഫസ്റ്റ് ഇയേഴ്സ്. അപ്പൊ അവരോട് ചോദിച്ച് അവരുടെ അടുത്ത് പോയി മാഗി ഉണ്ടാക്കി. അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കി തന്നത്, ദേവി. ഞാൻ അവളുടെ സ്റ്റൈലിൽ അവളൊരു മാഗി ഉണ്ടാക്കി. കുറച്ച് ടൈം എടുത്ത് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി. എന്നിട്ട് തിരിച്ചത് പാത്രത്തിലൊക്കെ ആക്കി അവർക്കും കുറച്ച് കൊടുത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി. നേരെ ടെറസിൽ പോയി, നല്ല നിലാവ് ഉണ്ടായിരുന്നു. അന്നത്തെ ടെറസിൽ നമ്മൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് അങ്ങനെ മാഗി കഴിച്ച ഒരു ഓർമ്മയുണ്ട്. അതും ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളുടെ റൂമിലെ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സുഖം ഇല്ലാണ്ടാവുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ്. കാരണം എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ഒന്നിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കും. അപ്പൊ ഇടയ്ക്കിടക്ക് നോക്കും പനിക്കുന്നുണ്ടോ പനി കുറവുണ്ടോ. അങ്ങനെ ഭയങ്കര കെയറിങ്. ശരിക്കും നമുക്ക് വീട് ഓർമ്മ വരും, അമ്മേനെ ഓർമ്മ വരും. സുഖമില്ലാതെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഇടയ്ക്കിടക്ക് വിളിച്ച് ചോദിക്കും, മരുന്ന് കഴിച്ചില്ലേ ഓർമ്മിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലും, ക്ലാസ്സിലാകുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് റൗണ്ടിലിരുന്നിട്ടാ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഒരു രീതി വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഒരു യോഗ മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഞങ്ങളെപ്പോലെ തന്നെ ഇത് എം എ സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഡെസർട്ടേഷന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നതാണ്. അവര് ഇതുപോലെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കറികൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മള് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സ് നമുക്ക് വാരിത്തരിക. ആ സമയത്ത് നമ്മൾ ഒരുപാട് ചിരിക്കും. അങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടീച്ചേഴ്സും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുത്തൊക്കെ കഴിക്കാറുണ്ട്.

ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു. കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും മധ്യസ്ഥർ വഴി ലെബനൻ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തതിനുശേഷമാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI-ക്കാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആവശ്യത്തിൽ പാർട്ടി പിന്നോട്ടേക്ക് പോകില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് അലംഭാവം കാട്ടിയതായി വി മുരളീധരൻ. PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പ്ലസ് വൺ VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. US പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെന്റഗണിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. മാധ്യമപ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കുകയും ഓഫീസ് സെൻസിറ്റീവ് കമ്പാർട്ട്മെന്റഡ് ഇൻഫർമേഷൻ ഫെസിലിറ്റിയായി പുനർനാമകരണം ചെയ്തതായും പെന്റഗൺ ആക്ടിംഗ് പ്രസ് സെക്രട്ടറി ജോയൽ വാൽഡസ് പറഞ്ഞു. പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി ഭൂതത്തൻ കെട്ട് ഷട്ടറുകൾ തുറന്നു. കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് 30 മീറ്ററിൽ താഴെ ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് സ്റ്റേറ്റ് ബാങ്ക് ശാഖയിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീയണച്ചു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം എത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും. FM News Headlines ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
2: മുതിർന്ന സ്ത്രീയോടുള്ള കൗമാരക്കാരന്റെ അനുരാഗം ലോകസാഹിത്യത്തിലെ നിരവധി കൃതികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൗമാരകാമനകളുടെ പ്രണയരതി സങ്കല്പങ്ങൾ പ്രതിഭാശാലികളായ എത്രയോ എഴുത്തുകാർ വിഷയമാക്കിയിരിക്കുന്നു.
3: കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മുതിർന്ന പുരുഷനോട് തോന്നുന്ന പ്രണയവും ലോക നോവൽ സാഹിത്യത്തിൽ പ്രമേയമായി കടന്നുവന്നിട്ടുണ്ട്. വിക്ടോറിയൻ സദാചാര മൂല്യങ്ങളെ വിരളിപ്പിടിപ്പിച്ച വ്ളാദിമിർ നബക്കോവിന്റെ ലോലിത എന്ന നോവൽ ഈ ഗണത്തിൽ മുന്നിൽ നിൽക്കുന്നു.
2: ബാല്യം കടന്ന് കൗമാരത്തിലേക്കെത്തുമ്പോൾ എതിർലിംഗത്തിലെ ഇണയോട് തോന്നുന്ന ആകർഷണം സഹജമായ അനുഭൂതികളുടെ വിസ്ഫോടനം സൃഷ്ടിക്കുന്നു. കൗമാരകാമനകളുടെ വികാരവിചാരങ്ങളാൽ നെയ്തെടുത്ത അതിമനോഹരമായൊരു നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി അഥവാ ദ റെഡ് ഹെയർഡ് വുമൺ വായനയിൽ വിസ്മയം തീർക്കുന്ന ഒരു ക്ലാസിക് നോവൽ.
3: തുർക്കിയിൽ നിന്നും ലോകസാഹിത്യ നഭസിലേക്ക് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമാണ് ഓർഹാൻ പാമുക് എന്ന എഴുത്തുകാരൻ. തുർക്കി അഥവാ ടർക്കി, പാശ്ചാത്യ നാഗരികതയോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴും പാരമ്പര്യം വിട്ടുകളയാത്ത ജനത.
2: അതിസമ്പന്നരും സാധാരണക്കാരും അതീവ ദരിദ്രരും ഇടകലർന്ന് ജീവിക്കുന്ന ഇസ്താംബുൾ നഗരത്തിന്റെ കഥകളിലൂടെയാണ് ഓർഹാൻ പാമുക് ലോകമെങ്ങുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കിയത്.
3: ഓർഹാൻ പാമുക്കിന്റെ കൃതികളിലെല്ലാം തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും പരപ്പും സംഘർഷങ്ങളും ചരിത്രത്തിന്റെയും വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിലൂടെ ആവിഷ്കരിക്കുന്നത് കണ്ടെത്താൻ കഴിയും. വ്യക്തികളുടെ സ്വകാര്യ ജീവിതം എത്രമാത്രം ചരിത്രവും രാഷ്ട്രീയവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് ഓർഹാൻ പാമുക് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു.
4: ഞാൻ ഒരു എഴുത്തുകാരനാകുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ എന്റെ ജീവിതത്തിൽ നടന്ന ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് ജിയോളജി പഠിച്ച് ഒരു കെട്ടിട കോൺട്രാക്ടറായി. എന്നിരുന്നാലും ഈ പറഞ്ഞതിൽ നിന്നും എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നുവെന്നോ എന്റെ ഓർമ്മകളെ ഞാൻ പിറകിലേക്ക് എറിഞ്ഞുകളഞ്ഞുവെന്നോ വായനക്കാർ കരുതരുത്. ഓർക്കുന്തോറും അതിന്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അത് സംഭവിച്ചേക്കാം. അച്ഛനും മക്കളും എന്ന പ്രഹേളികയിലേക്ക് നിങ്ങളും വിശദീകരിക്കപ്പെടാം.
2: ചുവന്ന മുടിക്കാരി എന്ന നോവൽ തുടങ്ങുകയാണ്. ചെം എന്ന കൗമാരക്കാരനാണ് ഈ നോവലിലെ നായകൻ. കൗമാരം, യൗവനം, മധ്യവയസ്സ് തുടങ്ങി ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രധാന പ്രണയകാലങ്ങൾ ചെം എന്ന കഥാപാത്രത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ നോവലിസ്റ്റ്. 1980കളിലാണ് കഥ നടക്കുന്നത്. തുർക്കിയിലെ ബെസിക്താസ് എന്ന ചെറുപട്ടണം. അവിടെയാണ് ഉമ്മയോടൊപ്പം കൗമാരക്കാരനായ ചെം താമസിക്കുന്നത്. ദരിദ്രരാണ് അവർ. ഉമ്മയും അവനും മാത്രമാണ് വീട്ടിലുള്ളത്. പിതാവ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടി.
4: ജീവൻ എന്നായിരുന്നു ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിന്റെ പേര്. മരുന്നുകടയിൽ അത്ര തിരക്കുണ്ടാവില്ല. അന്നൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ടെലിവിഷൻ വാപ്പ കടയിൽ വെച്ചിരുന്നു. രാത്രി മുഴുവൻ അദ്ദേഹം അത് കണ്ട് സമയം കളയും. ചിലപ്പോൾ വാപ്പയുടെ സഖാക്കളായ കൂട്ടുകാർ വരും. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഞാൻ അടുത്തു ചെന്നാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കും.

0: പുരോഗമന ചിന്താഗതിക്കാരനായ ചെമ്മിൻ്റെ വാപ്പ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിലും ചെമ്മിൻ്റെ ഉമ്മയോട് വഴക്കിട്ട് മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതോടെ ചെമ്മിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു.
1: വാപ്പ പിണങ്ങിയതോടെ ചെം മരുന്നുകടയിൽ പോകാതെയായി. അസുഖക്കാരിയായ ഉമ്മയെ നോക്കണം. സ്കൂളിൽ പോകാൻ കഴിയില്ല. തൽക്കാലം ഒരു തൊഴിൽ കണ്ടുപിടിച്ചേ പറ്റൂ. അകന്ന ബന്ധത്തിൽപ്പെട്ട മെഹമൂദ് എന്ന കിണറുവെട്ടുകാരൻ അവരുടെ അയൽപ്പക്കത്ത് കിണറു കുഴിക്കാൻ വന്നപ്പോൾ താനും സഹായിയായി വരട്ടെയെന്ന് ചെം അയാളോട് ചോദിച്ചു. കിണറുവെട്ടുകാരൻ സമ്മതമോളുന്നു. അവൻ്റെ ഉമ്മയ്ക്കും സമ്മതം. കിണറുവെട്ടുകാരൻ്റെ സഹായിയായി പോകാൻ തീരുമാനിച്ചെങ്കിലും തൻ്റെ സ്വപ്നങ്ങളെ വിട്ടുകളയാൻ ചെം ഒരുക്കമല്ല. എങ്ങനെയും എഴുത്തുകാരനാവണം.
2: മഹമ്മദ് യജമാനൻ കുഴിയിലിറങ്ങി പാത്രത്തിൽ മണ്ണ് നിറയ്ക്കും. ഞാനും അലിയും ചേർന്ന് നങ്കൂര ചക്രത്തിലൂടെ അത് വലിച്ചു കയറ്റും. പാത്രത്തിന് ഒരു ബക്കറ്റിനേക്കാൾ വലിപ്പമുണ്ട്. അതുകൊണ്ട് മണ്ണും കല്ലും നിറയുമ്പോൾ കനം കാരണം ഞങ്ങൾക്ക് വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ട് തോന്നി. ഞങ്ങൾ ഒരുമിച്ച് പിടിച്ച് വലിച്ചിട്ട് പോലും ജോലി എളുപ്പമായില്ല. വലിച്ചു കയറ്റിയ തൊട്ടി പലകയിൽ വെച്ച് കെട്ടഴിക്കുവാൻ കഴിവില്ല. ശക്തിയായിരുന്നു വേണ്ടിയിരുന്നത്. ശ്വാസം പിടിച്ച് തൊട്ടി കയറ്റിക്കഴിഞ്ഞാൽ പ്രയത്നം വിജയിച്ചു എന്ന മട്ടിൽ ഞങ്ങൾ പരസ്പരം നോക്കി ആശ്വസിച്ചു.
1: ഇസ്താംബൂളിൽ നിന്നും 30 മൈൽ അകലെയുള്ള ഒൻഗോറനിൻ എന്ന സ്ഥലത്തെ ഒരു തോട്ടത്തിലാണ് ചെം അവന്റെ പുതിയ യജമാനനൊപ്പം തൊഴിലെടുക്കുന്നത്. കിണറുകുഴിച്ച് വെള്ളം കണ്ടെത്തുന്നതിൽ മെഹമൂദ് വിദഗ്ധനാണ്. അയാളെ ആ തൊഴിലേൽപ്പിച്ചാൽ തോട്ടത്തിൽ വെള്ളം കിട്ടും എന്നുറപ്പാണ്.
0: പുതിയ തോട്ടത്തിന്റെ ഉടമസ്ഥനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ദിവസങ്ങളും ആഴ്ചകളുമായി പണി നടക്കുന്നു എന്നല്ലാതെ ജലത്തിന്റെ ഒരു കണിക പോലും കാണാനില്ല. തോട്ടത്തിന്റെ ഉടമ നിരാശനാകുന്നു. എങ്കിലും മെഹമൂദിന് ഉറച്ച പ്രത്യാശയുണ്ട്. പിതൃവാത്സല്യം അറിയാത്ത ചെമ്മിന് ഒരു പിതാവിന്റെ സ്നേഹവും മെഹമൂദ് പകരുന്നു.
1: കുന്നിൻ മുകളിലാണ് കിണർ കുഴിക്കുന്ന തോട്ടം. താഴ്വാരത്താണ് പട്ടണം. വൈകുന്നേരങ്ങളിൽ കിണർ കുഴിക്കുന്ന കുന്നിൻ മുകളിലെ തോട്ടത്തിൽ നിന്നും കിണറുവെട്ടുകാരനൊപ്പം ചെം താഴ്വാരത്തിലെ പട്ടണത്തിലേക്ക് നടക്കും. അവിടെ നിരവധി ഭക്ഷണശാലകളും കടകളുമുണ്ട്. പട്ടണത്തിൽ ഇപ്പോൾ സർക്കസ് നടക്കുന്നുണ്ട്. ഒരു നാടകശാലയും അവിടെയുണ്ട്. നാടകശാലയിൽ എല്ലാ ദിവസവും നാടകങ്ങൾ കളിക്കുന്നുണ്ട്.
2: പട്ടണത്തിലെ സന്ധ്യകൾക്ക് ശേഷം കുന്നുകയറുമ്പോൾ ഞങ്ങൾ ആകാശത്തിലേക്ക് പടികയറുകയാണോ എന്ന് തോന്നും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വീട് പോലുമില്ല. ചുറ്റും കട്ടപിടിച്ച ഇരുട്ടും. ഓരോ അടി വയ്ക്കുമ്പോഴും ഞങ്ങൾ നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് നീങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് അതിഭയങ്കരമാകും.
1: ഒരു ദിവസം പതിവുപോലെ മെഹമൂദിനൊപ്പം പട്ടണത്തിൽ പോയപ്പോഴാണ് തന്നെക്കാൾ പ്രായത്തിൽ ഇരട്ടി വയസ്സുള്ള ഒരു ചുവന്ന മുടിക്കാരി സ്ത്രീയെ അവൻ കാണുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ആ സ്ത്രീയോട് അവന് കഠിനമായ അനുരാഗം തോന്നുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഇഴഞ്ഞു. ചുവന്ന മുടിക്കാരി സർക്കസ് കൂടാരത്തിനോട് ചേർന്നുള്ള നാടകശാലയിലെ ഒരു നടിയാണെന്ന് ചെം അധികം വൈകാതെ മനസ്സിലാക്കുന്നു.
0: ഒരു ഭക്ഷണശാലയിൽ ചുവന്ന മുടിക്കാരിയും അവളോടൊപ്പമുള്ള മറ്റു ചിലരും അവൻ തങ്ങളെ പിന്തുടരുന്നത് ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. ചുവന്ന മുടിക്കാരിയുടെ ഭർത്താവും ആ കൂട്ടത്തിലുണ്ട്. ചെം തന്നെ പിന്തുടരുന്നത് അവൾ ഒരു കളിമട്ടിൽ എടുക്കുന്നു. തന്റെ അഭിനയം കണ്ടിഷ്ടപ്പെട്ട ഒരു ആരാധകനായി കൗമാരക്കാരനെ വാത്സല്യത്തോടെ യുവതി സ്വീകരിക്കുന്നു.
1: മെഹമൂദ് പകലത്തെ കിണർപണി കഴിഞ്ഞ് ക്ഷീണിതനായി കൂടാരത്തിൽ കഴിയുന്ന സായാഹ്നങ്ങളിൽ ചെം തനിയെ പട്ടണത്തിൽ പോകുന്നു. അങ്ങനെ തന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവൻ ചുവന്ന മുടിക്കാരിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. കാലക്രമേണ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. തന്റെ പ്രായത്തേക്കാൾ ആ യുവതിക്ക് ഇരട്ടി വയസ്സുണ്ട് എന്ന കാര്യമൊന്നും ചെമ്മോർക്കുന്നില്ല. പക്ഷേ വിധി അവന്റെ ജീവിതം മാറ്റിമറിക്കുന്നു.

0: നാടകം ഇഷ്ടമായോ? ചുവന്ന മുടിക്കാരി എന്നെ കണ്ടതും ചോദിച്ചു. കൈയടിച്ചതിന് നന്ദി. എനിക്ക് നാടകം നന്നായി തോന്നി. അവളുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. നിങ്ങൾ നന്നായി അഭിനയിക്കുന്നുണ്ട്. നാടകത്തിലുടനീളം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കിണറിന്റെ കാര്യം എന്തായി? അവൾ ചോദിച്ചു. ചിലപ്പോൾ തോന്നും വെള്ളം കിട്ടുകയേയില്ല എന്ന്. സത്യത്തിൽ ഞാൻ നിങ്ങളെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. വെള്ളം കാണുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല.
1: കിണറുകൊഴിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തി ചെം എല്ലാ വൈകുന്നേരവും അവളുടെ സവിധത്തിലെത്തും. അഗാധമായ താഴ്ചയിലേക്ക് പോയിട്ടും കിണറിൽ ഒരു തുള്ളി വെള്ളം കാണുന്നില്ല. ഇത് മെഹമൂദിനെ നിരാശനാക്കി. എങ്കിലും അയാൾ പ്രതീക്ഷയോടെ കിണർ കുഴിക്കുകയാണ്. വെള്ളം കാണാത്ത നിരാശയിൽ തോട്ടമുടമ കിണർ വെട്ടുകാരനെയും സഹായികളെയും ശകാരിക്കുന്നു. അയാൾ അവർക്ക് നൽകി വന്നിരുന്ന സഹായങ്ങൾ നിർത്തുന്നു.
2: കിണർ അത്യഗാധതയിലേക്ക് പോയിട്ടും ഒരു തുള്ളി വെള്ളം കാണാൻ കഴിയാത്തത് ചെമ്മിനെയും നിരാശപ്പെടുത്തുന്നുണ്ട്. എങ്കിലും പട്ടണത്തിലെ നാടകശാലയിലെ സുന്ദരിയെ കാണാം എന്ന ആഗ്രഹം അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നു.
1: ദിനരാത്രങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. കിണറിൽ ജലം കാണുന്ന കാര്യത്തിൽ യാതൊരു പുരോഗതിയും വരുന്നില്ല. ചുവന്ന മുടിക്കാരിയുമായുള്ള പ്രണയത്തിന്റെ തീവ്രതയിൽ ജോലി പൂർത്തീകരിക്കുന്ന കാര്യമൊക്കെ ചെം മറന്നുപോകുന്നു. അവളുടെ ഭർത്താവുമായും അവൻ സൗഹൃദത്തിലാവുന്നു. അവളുടെ രണ്ടാമത്തെ ഭർത്താവാണ് ഇപ്പോൾ കൂടെയുള്ളത്. സർക്കസ് സംഘത്തിനൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ജീവിതശൈലി അയഞ്ഞതാണ്. കാർക്കശ്യത്തിന്റെ നിഴൽ അതിൽ വീണിട്ടില്ല. ചെം ആഗ്രഹിച്ച പോലെ തന്റെ മുതിർന്ന കാമുകിയുമായി അവൻ കിടക്ക പങ്കിടുന്നു. ചെം എന്ന കൗമാരക്കാരനെ അവൾ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. അവന്റെ മുഖം അവൾക്ക് പ്രിയപ്പെട്ട ആരെയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
0: കെട്ടിടത്തിന്റെ 100 അടി ദൂരെയുള്ള ആൽമണ്ട് മരത്തിന് താഴെ ഞങ്ങൾ നിന്നു. ഞാനാണോ അവളാണോ ആദ്യം നിന്നത് എന്ന് ഓർമ്മയില്ല. അവൾ എന്നെ നോക്കി ചിരിച്ചു. എന്റെ ഭർത്താവ് ഇസ്താംബുളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നിനി വരില്ല. നിനക്ക് വേണമെങ്കിൽ ഈ രാത്രി എന്റെ കൂടെ കഴിയാം. അത് പറഞ്ഞപ്പോൾ അവളുടെ ശരീരം എന്റെ അടുത്തായിരുന്നു, വളരെ അടുത്ത്. എന്തൊരു സൗന്ദര്യം! വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തെ ഇരുട്ടിലേക്ക് കയറി. അവൾ മെഴുകുതിരി തിരഞ്ഞു.
1: തന്റെ രാഷ്ട്രീയക്കാരനായ അച്ഛനെക്കുറിച്ച് ചുവന്ന മുടിക്കാരി പലതും അവനോട് ചോദിച്ചു. അവർ പഴയ പരിചയക്കാരാണ്. വെറും പരിചയം മാത്രമല്ല, അയാളുടെ കാമുകിയായിരുന്നു അവളെന്ന് നോവൽ മുന്നോട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഗ്രീക്ക് സാഹിത്യത്തിലെ ദുരന്ത നായകനായ ഈഡിപ്പസിന്റെ വിധി തന്നെയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചെമ്മിനെയും കാത്തിരിക്കുന്നത്. സ്വന്തം പിതാവിനെ വധിക്കുകയും അമ്മയ്ക്കൊപ്പം ശയിക്കുകയും ചെയ്ത അഭിശപ്ത ജീവിതത്തിന്റെ ഉടമയായ ഈഡിപ്പസ് രാജകുമാരന്റെ വിധി. മനുഷ്യജീവിതത്തിൽ വിധി നിർണയിക്കുന്ന ഭാഗധേയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതാണ് ഈ നോവലിന്റെ പ്രധാന സവിശേഷത.
2: ഒരു ദിവസം കിണറ്റിൽ ഇറങ്ങിക്കുഴിക്കുന്ന മെഹമൂദിന്റെ മേലേക്ക് അബദ്ധത്തിൽ കല്ലും മണ്ണും നിറച്ച തൊട്ടി ചെമ്മിന്റെ കയ്യിൽ നിന്നും വീണുപോകുന്നതോടെയാണ് നോവലിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. കിണറിന്റെ അത്യഗാധതയിൽ നിൽക്കുന്ന തന്റെ യജമാനന്റെ പുറത്തേക്ക് കപ്പിപൊട്ടി തൊട്ടി പതിച്ചതോടെ അയാൾ മരണപ്പെട്ടു എന്ന് ഭയന്ന് ചെം കുന്നിൻമുകളിൽ നിന്നും പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു. മെഹമൂദിന്റെ മരണത്തിന് താനാണ് ഉത്തരവാദി. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പേടിച്ച് അവൻ ആ പട്ടണം വിട്ട് സ്വന്തം നാട്ടിലേക്ക് തീവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നു. നോവലിന്റെ രണ്ടാം ഭാഗം ഇവിടെയാണ് ആരംഭിക്കുന്നത്.
0: തീവണ്ടിയിലിരുന്ന് നിറകണ്ണുകളോടെ ഞാൻ ദൂരെ പീഠഭൂമിയിലെ ഞങ്ങളുടെ സ്ഥലവും

0: കുഴിച്ച ഇടവും കണ്ടു. പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന സെമിത്തേരി, സൈപ്രസ് മരങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദൃശ്യങ്ങൾ, കിണർ കുഴിച്ച സ്ഥലം ഇരുണ്ട് ആകാശത്ത് അലഞ്ഞു ചേർന്നിരിക്കുന്നു. ദൂരെ മിന്നൽ കാണുന്നു, ഇടിമുഴക്കം കേൾക്കുന്നു. എല്ലാം പിറകിലാക്കി തീവണ്ടി അതിവേഗം പായുന്നു. കുറെ കാലത്തേക്ക് ഞാൻ ഒരു മനുഷ്യനോടും സമ്പർക്കമില്ലാതെ ജീവിച്ചു. ഞാൻ പുറം ലോകത്ത് നിന്ന് പിൻവലിഞ്ഞു. എന്റെ ഉള്ളിൽ കുറ്റബോധവും ഇരുട്ടും നിറഞ്ഞു. ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. ഹൈസ്കൂൾ കഴിഞ്ഞ് എനിക്ക് കോളേജിൽ ചേരണം. ചുവന്ന മുടിക്കാരിയെയും മഹ്മൂദ് യജമാനനെയും ഞാൻ മറന്നു.
1: തന്റെ കൗമാരകാലത്തെ സംഭവങ്ങളിൽ നിന്നും 40-ാം വയസ്സിലെത്തി നിൽക്കുന്ന കഥാനായകനെയാണ് നാം നോവലിൽ പിന്നീട് കാണുന്നത്. ആർക്കിടെക്ട് എന്ന നിലയിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രശസ്തനാണ് ജം. ഇസ്താംബൂളിൽ നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി സെമിനാറുകൾക്ക് പോകാറുണ്ട്.
2: അയാൾ വിവാഹിതനാണ്, പക്ഷേ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം ഇനിയും സഫലമായിട്ടില്ല. പഴയ ഓർമ്മകൾ അയാളെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെം സെസിൽ എന്നാണ് ധനാഢ്യനായ ആ ആർക്കിടെക്റ്റിന്റെ മുഴുവൻ പേര്. എഴുത്തുകാരനാവുക എന്ന സ്വപ്നം അയാൾ ഉപേക്ഷിച്ചു. പണ്ട് താൻ ചെയ്ത ക്രൂരകൃത്യം അയാളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഒരാളെ താൻ അറിയാതെ കൊന്നു.
0: ഞങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളും ഉണ്ടായില്ല. ഒൻഗോറിനും ഇസ്താംബുളിനുമിടയിൽ ധാരാളം വ്യവസായശാലകളും പണ്ടകശാലകളും ഫാക്ടറികളും പൊങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ സാങ്കേതിക പുരോഗതി കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇസ്താംബുൾ സാങ്കേതിക സർവകലാശാലയിൽ എന്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് എന്നെ ടെഹ്റാനിലെ ഒരു എണ്ണ കമ്പനിയിലേക്ക് ക്ഷണിച്ചു. വിമാനം ഉയർന്ന് കിഴക്ക് പടിഞ്ഞാറേക്ക് തിരിഞ്ഞപ്പോൾ ഒൻഗോറൻ പട്ടണവും ഇസ്താംബുളും ഒന്നായതുപോലെ തോന്നി.
1: ഇതിനിടയിൽ ചെം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്നുണ്ട്. വിപ്ലവകാരിയായി പിതാവ് അലഞ്ഞുതിരിഞ്ഞ് നടന്ന കൂട്ടത്തിൽ അയാൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചും ചെം ചോദിച്ചു മനസ്സിലാക്കുന്നു. ഒന്നും വിട്ടുപറയുന്നില്ലെങ്കിലും ചുവന്ന മുടിക്കാരി തന്റെ പിതാവിന്റെ കാമുകിയായിരുന്നെന്നും കുറച്ചുകാലം അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നുവെന്നും ചെം മനസ്സിലാക്കുന്നു.
2: പണ്ട് താൻ മഹ്മൂദ് യജമാനോട് കിണർ വെട്ടുന്ന കാലത്തെ സന്ധികളിലൊന്നിൽ പറഞ്ഞ ഈഡിപ്പസ് രാജാവിന്റെ കഥ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് ചെം ദുഃഖിതനാവുന്നു. ഒടുവിൽ കിണർ വെട്ടിയിരുന്ന കുന്നിൻമുകളിലും ആ പട്ടണത്തിലേക്കും പോയി ചുവന്ന മുടിക്കാരിയെ സന്ധിക്കാൻ ചെം തീരുമാനിക്കുന്നു.
0: അവന്റെ അച്ഛന്റെ പേര് കേട്ട് ഞാൻ ഞെട്ടിയെങ്കിലും ഞാനിത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമല്ലെന്ന് നാടക ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും മകനും എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചത് യാദൃച്ഛികമല്ല. ഇപ്പോൾ അവന്റെ കുഞ്ഞ് എന്റെ മകനായി വളരുന്നു. സത്യം പറഞ്ഞാൽ അവന്റെ അച്ഛന്റെ കാമുകയിൽ അവന് കുഞ്ഞുണ്ടായി. അതൊന്നും അറിയാതെ അവൻ ഓടിപ്പോയി. സ്റ്റേജിൽ വർഷങ്ങളോളം ഒഴുക്കിയ കണ്ണീര് വെറുതെ ആയില്ല. ഇപ്പോഴും ഞാൻ കരയുകയാണ്.
2: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തന്റെ കാമുകിയായ ചുവന്ന മുടിക്കാരിയിൽ തനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു എന്ന സത്യം ചെം സെസിലിന് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിതാവിന്റെ മുൻ കാമുകിയാണ് ചുവന്ന മുടിക്കാരി. അവരെല്ലാവരും ഒരു വിപ്ലവ നാടക സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്.
1: പണ്ട് താൻ കിണർ പണിക്കാരനായി നിന്ന പട്ടണത്തിലേക്ക് 2.5 പതിറ്റാണ്ടിന് ശേഷം ചെമ്മെത്തുമ്പോൾ അയാളുടെ മകൻ ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം ചെം തന്റെ മകനെ കാണുന്നു. അല്പം അന്തർമുഖനായ ഒരു യുവാവ്. രണ്ടുപേർക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല. തിളച്ചു മറിയുകയാണ് മനസ്സ്.
0: അവൻ വളരും തോറും ദേഷ്യം കൂടി വന്നു. അവൻ ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം ഡർഗെ വീട്ടിലേക്ക് വരാതായി. എൻവർ എന്നാണ് അവന്റെ പേര്. എന്റെ ഭർത്താവ് പോയതോടെ അവന് വലിയ വിഷമമായി. നല്ലൊരു സർവകലാശാലയിൽ

0: പ്രവേശനം ലഭിക്കാതായതോടെ ആ സങ്കടം കൂടി. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കിടും. എന്നെ എതിർത്ത് പറയുന്നത് അവന് ഹരം നൽകി. ദർഗയുമായി ഞാൻ നിയമപ്രകാരം വേർപിരിഞ്ഞു. അധികം താമസിയാതെ അയാൾ മരണപ്പെട്ടു. അവൻ കുറച്ചുകാലം ഒരു പട്ടാള ക്യാമ്പിൽ ചേർന്നു. അവിടുത്തെ ഏകാന്തത സഹിക്കാതെയാകുമ്പോൾ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. നീണ്ട വഴക്കുകൾക്ക് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയും. എന്റെ മകനെ എനിക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല.
1: ആ പട്ടണം ആകെ മാറിപ്പോയിരുന്നു. ചെം ചുവന്ന മുടിക്കാരിയായ തന്റെ പൂർവ്വ കാമുകിയിൽ നിന്നും തന്റെ മകനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്നു. തന്നെപ്പോലെ എഴുത്തുകാരനാകാൻ, പ്രത്യേകിച്ചും ഒരു കവിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണ് അവൻ. കിണർ കുഴിച്ചിരുന്ന കുന്നും തോട്ടവും ഇപ്പോഴില്ല. അത് പട്ടണത്തിന്റെ ഭാഗമാണ്. ധാരാളം കെട്ടിടങ്ങളാൽ അവിടം നിറഞ്ഞിരിക്കുന്നു. ചെം ആ കിണർ കണ്ടെത്തുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ എവിടെയോ ആണ് അത്. പഴയ തോട്ടത്തിന്റെ യാതൊരു അവശേഷിപ്പും അവിടെയില്ല.
2: തന്റെ മകൻ എൻവറുമൊത്താണ് അയാൾ കിണർ കാണാൻ പോകുന്നത്. എൻവറിന്റെ കയ്യിൽ രഹസ്യമായി ഒരു തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ട്. പിതാവിനെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. തന്റെ ജീവിതം നാശമാക്കിയതാണ് അയാൾ. പ്രതികാരം വീട്ടണം.
0: കിണറ്റിൻകരയിൽ ഒരു വെടിയുണ്ട പോലീസ് കണ്ടെത്തി. തോക്ക് കണ്ടില്ല. ബോസ്ഫറസ് നദിയുടെ ആഴങ്ങളിൽ ഓളിയിടുന്ന ഒരു നീന്തൽക്കാരൻ വന്ന് കയറിലൂടെ കിണറിന്റെ ചതുപ്പിലേക്കിറങ്ങി മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് ദ്രവിച്ച ശവശരീരവുമായി പൊങ്ങി. ചെമ്മിന്റെ മൃതശരീരമായിരുന്നു അത്. എന്റെ മകന്റെ പിതാവിന്റെ ശരീരം അവർ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ആ വൃത്തികെട്ട കിണറിന്റെ ഒരവശിഷ്ടവും ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കിണറിനുള്ളിൽ വീഴും മുമ്പേ മരണം സംഭവിച്ചിരുന്നു. മരണത്തിന്റെ കാരണവും വ്യക്തമായി. ജഡ്ജി മുങ്ങൽ വിദഗ്ധനെ കിണറ്റിലിറക്കി. ഒരു തോക്കുമായി അയാൾ മടങ്ങി വന്നു. തോക്ക് ചെമ്മിന്റെ പേരിലുള്ളതായിരുന്നു. എന്റെ മകൻ അത് മോഷ്ടിച്ച് അവന്റെ പിതാവിനെ വെടിവെച്ചു കൊന്നു.
1: ആ പട്ടണത്തിൽ വെച്ച് ചെം തന്റെ മകനെ കണ്ടുമുട്ടുമ്പോൾ താൻ ഭയന്ന പോലെ തന്നെ വിധിയുമായി മുഖാമുഖം നിൽക്കുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. അബദ്ധത്തിൽ മകൻ തനിക്ക് നേരെ തോക്കു ചൂണ്ടിയത് മാത്രം അയാൾ അവസാനമായി ഓർക്കുന്നു. പിതാവിനെ കൊന്ന കുറ്റത്തിന് എൻവർ ജയിലിലേക്ക് പോകുന്നതോടെയാണ് ചുവന്ന മുടിക്കാരി എന്ന നോവൽ അവസാനിക്കുന്നത്. നോവലിലെ നായികയായ ചുവന്ന മുടിക്കാരി മാത്രം കഥ പറയാൻ അവശേഷിക്കുന്നു.
0: നീ നോവലെഴുതാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എന്റെ പൊന്നുമോനെ, ഞാൻ പറഞ്ഞു. നീ നോവലെഴുതി കഴിയുമ്പോൾ ഈ ചിത്രം കൊണ്ട് പൊതിയണം. ചുവന്ന മുടിക്കാരിയാകണം പുറം ചട്ട. നിന്റെ പിതാവ് എന്നും എഴുത്തുകാരനാകാനാണ് ആഗ്രഹിച്ചത്. അത് ഓർമ്മ വേണം.
1: ഓർഹാൻ പാമുക്കിന്റെ ചുവന്ന മുടിക്കാരി എന്ന നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗ്രീക്ക് കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ട ഈ നോവൽ ലോകസാഹിത്യത്തിലെ ഒരു അനശ്വര കൃതിയായി എന്നും നിലനിൽക്കും.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഓർഹാൻ പാമുക്ക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 to 12:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്. തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321, 9495655321, 9495655321. നാളെ രാവിലെ 11:00 to 12:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, ഈണം നൽകിയത് ബോംബെ രവി.

0: इनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ഇനി പി ഭാസ്കരൻ രചിച്ച ഒരു ഗാനം. കണ്ടം വെച്ച കോട്ട എന്ന ചിത്രത്തിനുവേണ്ടി ബാബുരാജിന്റെ സംഗീതത്തിൽ പി ലീലയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകുന്നേരം 5:02 കേൾക്കാം. പ്രിയ ശ്രോതാക്കൾക്ക് തിരയ്പൂക്കളിലേക്ക് സ്വാഗതം. ആദ്യം നമ്മ ഊര് പൊന്നുങ്ക എന്ന ചിത്രത്തിനു വേണ്ടി മനുവും ചിത്രയും പാടിയത്.

0: തിരീപ്പൂക്കൾ നമുക്ക് വീണ്ടും കേൾക്കാം വൈകുന്നേരം 4 മണി മുതൽ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി.
1: എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: മാഡം പറഞ്ഞതുപോലെ ശിവൻ കുടുംബത്തിലെ സംവിധായകരുടെ ഇടയിലാണ് മാഡം പോയി കല്യാണത്തിന് ശേഷം ചെന്ന് എത്തിപ്പെട്ടത്. ഭർത്താവ് സഞ്ജീവ് ശിവൻ, സഹോദരങ്ങളായ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എല്ലാവരും പ്രശസ്ത സംവിധായകരാണ്. വീട്ടിലെ ചർച്ചകൾ മിക്കവാറും സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം.
3: ഇല്ല
2: ഇല്ല, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
3: നമ്മുടെ മുഴുവൻ ആര് ചീട്ടിലെ ആരിനെ തോപ്പിക്കണം, ഇന്ന് എന്ത് കളി കളിക്കണം, ഇന്ന് ഭക്ഷണത്തിന് എന്താ, ഇന്ന് മധുരമൊന്നും ഇല്ലേ, ഇത് ഫുൾ ഫുഡ് വിശേഷം, അതും പിന്നെ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു, പിന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എന്ത് നടന്നു അത്, പിന്നെ ബേസിക്കലി ആ ടൈം ബോണ്ടിങ് ടൈമാണ്, കാണുമ്പോ ഒക്കെ ബോണ്ടിങ് ടൈം. അപ്പൊ ആ സമയത്ത് നമ്മള് കൊറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം എവിടുന്ന് നമ്മള് പിരിഞ്ഞു അപ്പൊ തൊട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മൾ, ഫാമിലി വിശേഷം അത് അപ്പച്ചി എല്ലാം കഥകളൊക്കെയാണ്. സിനിമേന്റെ വളരെ ചുരുക്കം, അടുത്ത പ്രോജക്റ്റ് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് തരാം വായിക്ക് എന്ന് പറയും സഞ്ജീവ് ഏട്ടൻ. അല്ലെങ്കിൽ മുനു ഓനെ എന്നല്ലാണ്ട് സംഗീത് ചേട്ടനും സന്തോഷനും സഞ്ജീവ് ഏട്ടനും വിളിച്ചിട്ടില്ല. എന്റെ മോളെ എന്നാണ് എന്നെയും വിളിക്കുന്നത്. എന്റെ സിസ്റ്ററിനുണ്ട് സരിത ചേച്ചി, ഹൂസ് മാരിഡ് ടു ഉദയഭാനു അങ്കിളുടെ മോന്, രാജീവ് ഉദയഭാനു. സരിത ചേച്ചി വരെ മോളെ എന്നാണ് വിളിക്കുന്നത്, എന്റെ മോളെ എന്നൊക്കെ പറയും. അപ്പൊ ആ വീട്ടിൽ അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും കാണണമെങ്കിൽ പോലും ചോദിക്കും, ഞാൻ ഇത് ചെയ്തു നീ ഒന്ന് നോക്കിയിട്ട് പറ അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് വലിയ ഡിസ്കഷൻ ഒന്നും ഇല്ല. വലിയ ഡിസ്കഷൻ മുഴുവൻ കളിയും ചിരിയും ആഹാരത്തില.
2: അതുകൊണ്ടാണ് കുട്ടികളി മാറാത്തത് എന്നാണ് മമ്മൂട്ടിയോട് പറയണം.
3: അതെന്താണോ എന്തോ എനിക്ക് തന്ന, ഞാൻ എന്റെ വീട്ടിലത്തെ ക്വീൻ ബീ ആണ്. 4 ആമ്പുള്ളവരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ ടോംബോയ് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ.
2: സന്തോഷ് ശിവൻ ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വർക്കുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട്?
3: അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമായിട്ടല്ല, പൊതുവെ ഐ എം എ ലവർ ഓഫ് ഫിലിംസ്. അപ്പൊ എനിത്തിങ്, നല്ലതാണെങ്കിൽ നല്ലതാ, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പൊ സന്തോഷനും ചെയ്ത പടങ്ങൾ ചീത്തയതുണ്ട്, അവ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, 3-4 മാസം എന്റെ അടുത്ത് സംസാരിക്കാണ്ട് വരുന്നിട്ടുണ്ട് മോമ്പെർപ്പിച്ചിട്ട്. പക്ഷേ ഹിസ് ഗുഡ് ഇൻ സിനിമാറ്റോഗ്രാഫി ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ ഓവറോൾ കോണ്ടന്റ് ഓഫ് എ ഫിലിം ആണ് നോക്കുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് വർക്ക്, ഞാൻ വേറെ കുറേ ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് ഞാൻ റിലീസ് ചെയ്യും. അതിൽ പ്രസന്റേഷൻ സ്റ്റൈലിനെ കാട്ടും ഐ ബിലീവ് ഇൻ ദ കോണ്ടന്റ്, ദ സബ്സ്റ്റൻസ്. സോ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം കൂടി മെർജ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഇമോഷൻസിലൊക്കെ, ലവ് ആങ്കർ ഇമോഷൻസിൽ പോകുന്ന മാച്ചാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ആ പടം
2: ഇഷ്ടപ്പെടും. മലയാള സിനിമയിൽ ഇപ്പോ കൂടുതലായിട്ടും വനിതാ സംവിധായകരൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ, ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെറ്റിൽ ഇപ്പൊ 100-ലധികം ആൾക്കാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുസരിക്കും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അത് വലിയ വില കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പം മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്?
3: സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ സ്ത്രീയാണെന്നൊരു ഒരേ ഒരു റീസൺ കാരണം മാത്രം ഞാൻ ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഹി വാസ് ഹാൻഡ്ലിങ് ദ പ്രൊഡക്ഷൻ. പക്ഷേ ഒരു ലേഡി ആയിരുന്നു എന്നൊരു റീസൺ കാരണം മാത്രം എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്. സത്യം പറയാലോ, എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കാത്ത മാതിരി ഇരിക്കുക. ഞാൻ അത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ആവശ്യമില്ല, ഓവർ റൂൾ ചെയ്യും. സഞ്ജീവ് ഏട്ടൻ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ലൊക്കേഷനിൽ എവിടെയും കാണൂല, ബിക്കോസ് നീ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം, ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബ്രെയിൻ, യുവർ ഐഡിയ, യുവർ തിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും അത് അങ്ങേരെ കൈവച്ചിട്ട് അങ്ങേരെ ചെയ്തതാണെന്ന്. അറ്റ്ലീസ്റ്റ് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ ചോദിച്ചാൽ അറിയല്ലോ ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഞ്ജീവ് ഏട്ടൻ വരൂലായിരുന്നു, പക്ഷേ സഞ്ജീവ് ഏട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ജീവ് ഏട്ടന് മെസ്സേജ് അയക്കും, ഞാൻ പറയുന്ന സാധനം ഇന്നും എനിക്ക് തരുന്നില്ല മെസ്സേജ്, എനിക്ക് ദേഷ്യം വരുന്ന ഇതാ, എനിക്ക് കലിപ്പ് തീരുന്നില്ലേ, ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ വളം വെക്കുന്നു. അപ്പൊ ചേട്ടൻ വരും. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയായിരിക്കും എനിക്ക് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം, അതിന്റെ ആവശ്യമില്ല ചേച്ചി, അതൊക്കെ വേണ്ട, ഇത് ബോറ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ സഞ്ജീവ് ഏട്ടന്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സഞ്ജീവ് ഏട്ടന്റെ ഒരു എൻട്രി ഉണ്ട് നമ്മുടെ സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഞ്ജീവ് ഏട്ടൻ എൻട്രി വന്ന് നേരെ വന്ന് മോണിറ്ററിന് മുമ്പിൽ എന്താ ഷൂട്ട് ചെയ്ത മോനെ ഒന്ന് കാണിച്ചു തന്നൊക്കെ എഡിറ്ററുടെ അടുത്ത് പറയും. അപ്പത്തേക്ക് സഞ്ജീവ് ഏട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ചുറ്റിവെറ്റ് നിൽക്കും, നമ്മളെ വരെയില്ലല്ലോ. വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഞ്ജീവ് ഏട്ടൻ ഉടനെ പറയാം, ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, ഇത് ഈ സീനല്ലേ, അത് ബ്യൂട്ടിഫുൾ ഐഡിയ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതല്ലേ ഞാനും പറഞ്ഞത്, ഇതെന്നാ ഞാൻ പറഞ്ഞേക്കൂല്ലേ. എന്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഉമേഷ് എന്ന് പറഞ്ഞു, ചേച്ചി വിട്ടേക്ക് വിട്ടേക്ക്, ചേച്ചിക്ക് കാര്യം കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് കാര്യം നടന്നാൽ മതിയില്ലേ, ഇനി വിട്ടേക്ക്. എന്നാലും ഉമേഷ് ഞാൻ പറഞ്ഞ സാധനം ഏറ്റില്ല. സഞ്ജീവ് ഏട്ടൻ പറഞ്ഞപ്പോ ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ, ഇതെന്തെന്ന്. പല തവണ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്തു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. പിന്നെ ഉമേഷിന്റെ വക ഒരു പുതിയൊരു സ്ലോഗന്, ബുദ്ധം ശരണം ഗച്ഛാമി. ഞാനൊക്കെ ചിലപ്പോ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോ ബുദ്ധം ശരണം ഗച്ഛാമി എന്നായിരുന്നു.
2: ഇപ്പോ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് സംവിധാനം ചെയ്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ,
3: വളരെ
2: സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്തെ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് ആ പ്രൊജക്ടിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്?
3: എനിക്ക് ആസ് എ ആർമി ഓഫീസേഴ്സ് ഡോട്ടർ, പേട്രിയോട്ടിസം ഇസ് ഇൻ മൈ ബ്ലഡ്. എന്തെങ്കിലും എൻ്റെ നേഷൻ്റെ പറ്റിയിട്ടോ എന്തെങ്കിലും അഗെയിൻസ്റ്റ് മൈ ഫ്ലാഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രക്തം തിളയ്ക്കും, ഞാൻ ഭയങ്കര വയലൻ്റൊക്കെ. അപ്പം ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്ക് ഈ പടം ചെയ്യാനുള്ള അവസരം കിട്ടിയത് നമ്മളെ തന്നെ സോയിലിൻ്റെ നേവി ചീഫ് ഉണ്ടായിരുന്നു ഹരികുമാർ സർ, അഡ്മിറൽ ഹരികുമാർ. ഹി വാസ് റിയലി റീവാമ്പിങ് ദ എൻറ്റയർ നേവി, അതിൻ്റെ സ്ലോഗൻ, യൂണിഫോം. He's the actually the brainwave behind the modern mechanization of Indian Navy and things like that. Appam adeham ee ella changes nadathaneinte kootathil ivarude oru anthem undanu, which was from independence le kitte saana 1947 le undarna saana. Appo pullikare vilichittu choichu ingane, Sanjeev, we want to do something like this, do you have any idea, do you have any vision or not? അങ്ങനെ സഞ്ജീവ് ഏട്ടന് ഒരു ഐഡിയ കൊടുത്തതാണ്, വൈ ഡോണ്ട് വി ഹാവ് എ ന്യൂ ആന്തം, ബിക്കോസ് ഇവർക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇവരുടെ എക്സിബിഷൻസ് ഉണ്ട്, ഇന്ത്യൻ നേവി കുറെ ഈ ഫോറിൻ ടൂർസ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് പഴയ പാട്ട് പ്ലേ ചെയ്യുന്നതിന്റെ കണ്ടു നല്ല ഇപ്പത്തെ ട്രെൻഡി ആയിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പോസ് ചെയ്താന്ന് ശങ്കർ ആസാൻ ലോയും. ഇറ്റ് ഈസ് മോർ ലൈക്ക് ആ സമയത്ത് ടോപ്പ് ഗൺ ഇറങ്ങിയതായിരുന്നു. അപ്പൊ ആ ടോപ്പ് ഗണ്ണിന്റെ ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകുന്ന ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് യു ക്യാൻ എവർ ഇമാജിൻ. പിന്നെ വി ഹാഡ് ലോട്ട് ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമായിരുന്നു, അതുകൊണ്ട് ഒരു വർഷം എടുത്തു നമുക്ക് അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ.
2: അതിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, പോർ വിമാനങ്ങൾ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അത് കാണുമ്പോൾ തന്നെ പറഞ്ഞ പോലെ രോമാഞ്ചമൊക്കെ വരും.
3: നമ്മൾ

0: പിന്നെ കുറേ പോർട്സിന്റെ റെക്കി ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമുക്ക് സെക്യൂരിറ്റി, നമ്മളിപ്പോ ക്യാമറയും ഡ്രോൺ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേമാതിരി ഷിപ്സ് കിട്ടാനായിരുന്നു. ടുക്ക് അസ് 1 ഇയർ ടു ഷൂട്ട്. അത്
1: അതിലൊക്കെ പോവാൻ പറ്റിയോ?
0: ആ എല്ലാത്തിലും ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ മൂവി എന്നൊരു സാധനം ഉണ്ട്. അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് രണ്ട് ഷിപ്പ് ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് വരുന്ന ഒരു ഫോർഗോട്ട് ദ വേർഡ് ഫോർ ഇറ്റ്. അത് വരും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, സഞ്ജുവേട്ടാ ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജുവേട്ടാ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയാൽ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞാൻ പറഞ്ഞു, പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവരുടെ പ്രിക്കോഷൻസ് ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് തടസ്സം പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടി. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്, യു എൻജോയ് ദ ഷൂട്ടിംഗ്. ദർ ഇസ് എല്ലാ പ്രൊഫഷനിലും ഉണ്ട് പ്ലസ് പോയിന്റ്സും ഉണ്ട് മൈനസ് പോയിന്റ്സും ഉണ്ട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹൗ ടു ടാക്കിൾ ഇറ്റ്, ഹൗ ടു ബി ഡിസ്കണക്റ്റഡ് വിത്ത് ദാറ്റ്, ഹൗ ടു എൻജോയ് യുവർ എവറി എക്സ്പീരിയൻസ്, അത് അതിലാണ് നീ സന്തോഷം കണ്ടെത്തണ്ടേ എന്നു പറയാം.
2: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം അച്ചപ്പാസ് ആൽബം NFDC വേണ്ടി ചെയ്തത്. അതില് എനിക്ക് രണ്ട് പാട്ട് എന്റെ ഫേവറേറ്റാ. ഒന്ന് വന്ന് ഓണം, ബിക്കോസ് നമ്മളുടെ കൾച്ചർ നമ്മളുടെ സംസ്കാരം അതിൽ. ആ പടത്തിൽ ഇഫ് യു നോട്ടീസ് ആ പാട്ടിൽ ഞാൻ രണ്ട് വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പത്തെ ഓണം ആണുങ്ങൾ തിരുവാതിര കളിക്കുന്നു, നമ്മൾ കോളനിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അത്തപ്പൂ ഒരു പേരനിടുന്നു, അങ്ങനെയൊക്കെ. നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് നമ്മളെ 85 ഓണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, നമ്മൾ ഒത്തപ്പൂടുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയൻ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഞാൻ കാണിച്ചു. പക്ഷെ എന്റെ ബ്യൂട്ടിഫുള്ളി കമ്പോസ് സോങ് ആണ്, ഗുൽരാജ് സിംഗ് ആണ്. ഗുൽരാജ് സിംഗിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓണം അറിഞ്ഞൂടാ കേരള എന്താന്ന് പറഞ്ഞിട്ട്, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു, ഐ എം ദെയർ നോ, ഐ വിൽ ടെൽ യു വാട്ട് ഐ നീഡ് ഫ്രം ഓണം. ദെർ ആർ സെർട്ടൻ തിങ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓണം. അത് ആ പാട്ടിന്റെ ലിറിക്സിൽ വേണം. അതുകൂടാതെ അതിന്റെ മ്യൂസിക്കില് ഐ വോണ്ട് ദീസ് ഡ്രംസ്, ഐ വോണ്ട് ദീസ് തിങ്സ്. പുള്ളിക്കാരൻ ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ആ ഓണം സോങ് കമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ഐ ലവ്. അത് പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, എന്റെ മോൻ പാടിയ ഒരു പാട്ട്. അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോ തന്നെ 1 മില്യൺ വ്യൂസ് ആയി.
2: നമുക്ക് ഈ പാട്ട് കേൾക്കാം, തിത്തിത്താരോ.
0: യെസ്,
2: രചന നിർവഹിച്ചിരിക്കുന്നത് BK ഹരിനാരായണൻ.
0: BK ഹരിനാരായണൻ
2: പാടിയിരിക്കുന്നത് ഹരിചരണും അപർണ രാജീവും ചേർന്ന്.

0: ഡയറക്ട് ചെയ്യാറുണ്ട് പ്രോജക്ട്സ്. എന്നാൽ അങ്ങനെയാണ് കോൾ ഓഫ് ദി ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഒരു ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തു, നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറെ പടങ്ങൾ ഡയറക്ടും ചെയ്യാറുണ്ട്, പ്രൊഡക്ഷനും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഒരു കൊറിയൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമാണ്. സഞ്ജീവേട്ടൻ കുറെ നാൾക്ക് അപരിചിതന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ലൊരു ഹൊറർ കോമഡിയായിട്ട് വരാൻ പോണു. അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. അല്ലാണ്ട് ഞാൻ ഒരു ഹിന്ദിയിൽ ഒരു പടം ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരെ വെച്ചിട്ടാണ്, പക്ഷെ ഒരു വലിയ ആളെ വെച്ചിട്ടാണ് അത് ഡയറക്ട് ചെയ്യാൻ പോണു. അത് ആക്ച്വലി ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു മൈ പേരൻസ്, മൈ അങ്കിൾ ആൻഡ് ഓൾ ഹു വാസ് ഇൻ ദി ആർമി. ഇറ്റ്സ് എ ഡിഫൻസ് സ്റ്റോറി. ബേസിക്കലി എനിക്ക് വലിയ ഈ ആഗ്രഹമൊന്നുമില്ല, ഓ ഞാൻ വലിയ ഡയറക്ടർ ആവണം, അതൊക്കെ സഞ്ജീവേട്ടൻ പുഷ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. ഐ വുഡ് ഓൺലി പ്രിഫർ ടു സീ സഞ്ജീവേട്ടൻ ആസ് എ ഡയറക്ടർ. പക്ഷേ സഞ്ജീവേട്ടൻ ആണെങ്കിൽ എന്നെ പുഷ് ചെയ്യും, യു ഡൂ ദിസ് യു ഡൂ ദിസ്. എന്റെ ഒരു ആഗ്രഹം ഓൺലി ടു ഫിലിംസ് ആണ്, ഒന്ന് റൊമാൻറ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഡൈ ഹാർഡ് റൊമാൻറ്റിക് വുമൺ ആണ്. എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ അമ്മ റൊമാൻസ് വിചാരിക്കുന്ന മാതിരി ചെയ്യാൻ, അമ്മ എന്നെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ എടുക്കുന്ന പറയാം. ആ മോനെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കണം. രണ്ടാമത്തെ ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, എനിക്കൊരു ആർമി ഒരു ഡിഫൻസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഹിന്ദിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ആ മാഗ്നിറ്റ്യൂഡിൽ ചെയ്യണമെങ്കിൽ, ആ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അത് ഹിന്ദിയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഡൺ, ഡിസൈഡഡ് ഇൻ ദസ് തിങ്. അത് രണ്ടുമാണ് എന്റെ മെയിൻ ലൈഫ്. ബാക്കി എല്ലാ സഞ്ജീവേട്ടന്റെ ഫിലിംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ.
1: അപ്പൊ മാഡം, ഈ പലവിധ റോളുകളിൽ ഇപ്പൊ ഒരുപാട് നാളായല്ലോ, ഇപ്പൊ പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷം, അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്?
0: ആക്ച്വലി എനിക്ക് ഏത് വർക്കിലാണ് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിത്തിങ് വിച്ച് ഇസ് ക്രിയേറ്റീവ് ഐ ലവ് ഇറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ഈവൻ എക്സിക്യൂഷൻ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ജീവേട്ടൻ പറയും സ്റ്റോറി കേൾക്കാൻ ഇരിക്കുക, എന്റെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ ആ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ഇത് ഇതാ ഈ സീനിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ വെന്യോ ഡൂയിങ് ഇറ്റ്, അതിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് എക്സിക്യൂഷനിലും ഹാപ്പിനെസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വെൻ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുമിച്ചൊന്ന് ഇരുന്നാൽ മാത്രം മതി, ആ ഒരു മൂമെന്റ്. നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് ടി വി കാണണമായിരിക്കും, ഞാൻ ഇല്ല ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും, മൂന്ന് മക്കളും ഫുൾ ടൈം കൂടെ ആ സമയത്ത് ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് മൈ അൾട്ടിമേറ്റ് തിങ്. ഒരു കുട്ടി അടുത്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്യുക ബാംഗ്ലൂരിൽ, അപ്പം അടുത്തില്ല ഒരു നല്ലൊരു ഒക്കേഷനിൽ ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു എംപ്റ്റിനെസ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധന. ബേസിക്കലി ഐ എം മോർ ഓഫ് എ ഫാമിലി പേഴ്സൺ. ഐ ലൈക്ക് പീപ്പിൾ അറൌണ്ട് മീ, ഐ ലവ് ഡൂയിങ് ക്രിയേറ്റിംഗ് തിങ്സ്, ദാറ്റ് ഈസ് മൈ ബേസിക് ഹാപ്പിനെസ്. അത് ഐ ല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് ഹാപ്പിനെസ്.
1: ഇപ്പോ ഈ മേഖലകളിലല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പാട്ട് പാടാൻ ഒരു താല്പര്യം കാണുമല്ലോ, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ?
0: ഞാൻ സ്കൂളിലും കോളേജിലും എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ഫസ്റ്റ് മേടിച്ചതാ, ഇപ്പം പാടിയിട്ട് വർഷങ്ങളായി. ജാനമൻ ജാനമൻ തേരേ ദോ നയൻ ചൊറി ചൊറി ലേക്ക് ഗയ ദേഖൂ മേരാ മൻ, ജാനമൻ ജാനമൻ ജാനമൻ ജാനമൻ ജാനമൻ തേരേ ദോ നയൻ ചൊറി ചൊറി ലേക്ക് ഗയ ദേഖൂ മേരാ മൻ, ജാനമൻ ജാനമൻ ജാനമൻ छोड़ दे दिलों की दूरी, ऐसी क्या है मजबूरी, दिल दिल से मिलने दे, हाँ अभी तो हुई यारी, अभी से ये बेकरारी, दिल तो जरा ढलने दे, छोड़ दे दिलों की दूरी, ऐसी क्या है मजबूरी, दिल दिल से मिलने दे. ബാക്കി മറന്നുപോയി.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടി, ഒരു ഹിന്ദി പാട്ടായാലോ?
0: യെസ്. പെഹ്ലാ നശാ പെഹ്ലാ ഗുമാ നയാ പ്യാർ ഹേ.
1: ഉദിത് നാരായണും സാധന സർഗവും ചേർന്ന് പാടിയത്.

0: വ്യക്തിപരമായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാഡത്തിന് അത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നതാണോ, അല്ല ഇത് എനിക്കൊരു വ്യക്തിപരമായിട്ട് അത്തരം താല്പര്യങ്ങളില്ല എങ്കിൽ അത്തരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണ്?
1: ഞാൻ എന്ത് വർക്ക് ആയാലും അതിന്റെ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡോക്യുമെന്ററി ഓർ മൂവീസ് ഓർ എനിതിങ്. ഞാൻ പറഞ്ഞില്ലേ പണ്ടേ ഉള്ള സാധനം എന്ത് കാര്യം, ഇപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് ബെസ്റ്റായിട്ട് എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക. പഠിക്കാൻ നേരത്ത് പോലും ഐ വോണ്ട് ടു ബി ക്ലാസ് ടോപ്പർ, എന്ത് കാര്യം ചെയ്താൽ സെക്കൻഡ് ടു നൺ. ബേസിക്കലി എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു വേണു അങ്കിൾ, മേജർ ജനറൽ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ വിത്തിടുന്നത് അത് നമ്മളുടെ ഒരു ഇൻഗ്രീൻഡ് ക്വാളിറ്റി ആയി പോകും. അതുകൊണ്ടാണ് ഞാനും എന്റെ മക്കളുടെ പുറത്ത് ആ ചെറുപ്പത്തിലേ ആ ഡ്രില്ലിംഗ് ആണ്. 5 മണിക്ക് എണീക്കുക, രാവിലെ വിളക്കത്തിക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ. ചെറുപ്പത്തിൽ എന്റെ ഒരു അങ്കിൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ബി സെക്കൻഡ് ടു നൺ, ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടോ, സെക്കൻഡ് ടു നൺ. അപ്പം ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഹൗ ഡു യു ബി ദ ഫസ്റ്റ്? യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. ടു ബി ദ ബെസ്റ്റ് വാട്ട് ഷുഡ് യു ഡു? നോബഡി ഷുഡ് ബി ഏബിൾ ടു ബീറ്റ് യു ഇൻ യുവർ ജോബ്. ആ തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ ആ ഒരു സാധനം ആ ഒരു ട്രേഡ് എൻഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം എന്റെ അച്ഛനും ഇന്ന് എന്റെ ഭർത്താവ് പറയുന്നത് എന്താന്ന് വെച്ചാ ദീപ്തിക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് 101% അത് ചെയ്തിട്ടേ വരുള്ളൂ, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടേ ചെയ്യുള്ളൂ. അത് അവക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജന്മത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അത് അച്ഛൻ പണ്ട് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്റെ റോൾ മോഡലായിരുന്നു അച്ഛൻ. എന്റെ അച്ഛൻ്റെ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. ഞാൻ ആ മാങ്ങേന്റെ പുറത്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ ആ അതന്നെ അതന്നെ അതേ ഇത് അച്ഛൻ പോയപ്പോഴത്തേക്ക് എനിക്ക് അത് താങ്ങാൻ പറ്റിയില്ല അച്ഛന്റെ ആബ്സെൻസ്. പക്ഷെ ഭഗവാൻ റീപ്ലേസ് ചെയ്ത സഞ്ജീവേട്ടൻ ഇപ്പൊ മക്കള് പറയുന്ന അച്ഛന്റെ അടുത്ത് വല്ലതും പറഞ്ഞ അച്ഛൻ അത് പറയും അമ്മ പറയുന്ന സോറി ഹോം മിനിസ്റ്റർ ഇസ് എവറിത്തിങ് എന്ന് പറയുന്ന മാതിരി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വാലിഡേഷൻ ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്നു. ഇനി ഈ ലോകത്ത് ആരും എന്നെ എപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിഷമേ ഇല്ല. പക്ഷെ എന്റെ ഭർത്താവ് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ മാരിഡ് ഫോർ 30 ഇയേഴ്സ്, ഇപ്പോഴും എന്ത് പണി തന്നാലും പടം മാത്രല്ല, അതിൽ എനിക്ക് പേഴ്സണൽ അറ്റാച്ച്മെന്റ് വേണമെന്നില്ല. പടമല്ല, ഡോക്യുമെന്ററി അല്ല, എനി ടാസ്ക്, ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, എന്ത് വീട്ടിലത്തെ ടാസ്ക്, പിള്ളേരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ട ടാസ്ക്, അതിൽ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുത്തണം എന്നുള്ളൊരു ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിറ്റർമിനേഷൻ.

0: നേഷൻ അത് ഒരു ബേസിക് ക്വാളിറ്റി ആയിപ്പോ. ഇറ്റ് ഇസ് ബിക്കം പാർട്ട് ഓഫ് മീ ബീങ് സെക്കൻഡ് ടു നൺ.
1: അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകളും മറ്റുമൊക്കെ നേടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് ഇതുവരെ വാരിക്കൂട്ടിയത്?
0: ഒരുപാട്. ഞാൻ പണ്ട് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ഓർത്തു വെക്കുന്നത്, ഇപ്പൊ ഞാൻ ആ സ്റ്റേറ്റിലെത്തിയപ്പോ നമ്മള് ഇന്നാളെ മോം പറയുന്ന ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ മറന്നു പോകുമ്പ പ്രോജക്ട്സ് വരെ നമ്മൾ ചെയ്തതൊക്കെ മറന്നുപോയി, എന്തെല്ലാം ഞാൻ ചെയ്തു വെച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഇതൊന്ന് എഴുതിക്കൂടാ, എന്താ അമ്മ തന്നെ ഏതണെന്നുണ്ടാ, നീ തന്നെ ഇരുന്ന് ഞാൻ ചെയ്യുന്നതിന്റെ ഹോംവർക്ക് വെക്കേഷനില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ പറയാ, അമ്മേന്റെ അടുത്ത് എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ തിരിച്ചു നമ്മളെ അടുത്ത് തന്നെ വരും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ടൊറന്റോ ഇന്റർനാഷണൽ വാച്ച്, പിന്നെ ഇഫി ഗോവയില് ഇന്ത്യൻ പനോറമയില് സെലക്ടഡ് ആയിരുന്നു, പിന്നെ ലണ്ടനില്, കാനില്, പിന്നെ ജിൻചോൺ കൊറിയ, പിന്നെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട്, ഒരുപാട് സ്ഥലത്ത് പോയി. കാനഡയിൽ കുറെ ഫെസ്റ്റിവൽസില് പോയി, യു എസ് പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ പടവും ഓൾമോസ്റ്റ് എനിക്ക് ഇങ്ങനെ കുറെ. ഇപ്പം അച്ചപ്പാസ് ആൽബം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇറ്റ് വാസ് സെലക്ടഡ് അറ്റ് എ ഫെസ്റ്റിവൽ. ഓർത്തു വെക്കുന്നില്ല. അതാ സഞ്ജീവട്ടം പറഞ്ഞ, അത് നീ നോക്കി നിക്കല്ല, നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടും, നീ അത് നോക്കി നിന്ന പിന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോ. ആ ഒരു സാധനം പുള്ളിക്കാരൻ ഇട്ട് തന്നോണ്ട് ഇപ്പം അങ്ങനെ നോക്കത്തില്ല ഞാൻ. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല.
1: ഒരു ക്രിയേറ്റീവ് വർക്കിലായിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നു, ഔട്ട്കമ്മിനെ പറ്റി
0: വറി ചെയ്യാറില്ല. എന്റെ മോനൊരു ഉഗ്രം ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒഴുകി ഒഴുകി ഒഴുകി. അതില് എല്ലാരും വിളിച്ചു പറഞ്ഞു മോൻ അസാധ്യമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കൽപ്പൊക്കെ വാടി അദ്ദേഹം എന്റെ കൂടെ സിനിമേന്റെ ഫസ്റ്റ് ഡേ റിലീസിന് കണ്ടു. അപ്പൊ ഞാൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ, പിന്നെ സഞ്ജീവിന്റെ പടം കാണാൻ പിന്നെ വരാണ്ട് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. ബി ആർ പ്രസാദിന്റെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു, പിന്നെ സോബിൻ ഷാഹിർ, നറീൻ ഇവരൊക്കെ അഭിനയിച്ച എന്റെ മോൻ അതിനകത്ത് ക്യാരക്ടർ. അപ്പൊ ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇതാന്ന് മോൻ, ഈ മോനാന്ന് അഭിനയിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ്, ആ ശരി വെരി ഗുഡ് നല്ലത് മോനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പടം കണ്ടു. പടം കണ്ടി ഇന്റർവൽ ആയപ്പോഴത്തേക്ക് സഡൻലി ഒരു മൂന്നാല് സീറ്റ് അപ്പുറത്താണ് ചെറിയ കൽപ്പകോടി അദ്ദേഹം ഇരിക്കുന്നത്. ഉടനെ തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാ, ഈ പടത്തില് കാണുന്ന ദീപ്തിന്റെ മോനാണോ? ഞാൻ പറഞ്ഞു അതേ ചേട്ടാ. അല്ല ഇപ്പൊ കണ്ട മോനാണോ ആ മോൻ? ഞാൻ പറഞ്ഞു അതേ ചേട്ടാ. അപ്പത്തേക്ക് പറഞ്ഞ സ്വന്തം മോൻ? ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, മാറി കിടത്ത മോൻ. സ്വന്തം മോൻ എന്തൊരു ചോദ്യാ ചേട്ടാ എന്ന് പറഞ്ഞ മാതിരി. അവ ആ സമയത്ത് എല്ലാരും കണ്ട പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പയ്യനെ അഭിനയിച്ചു. പുള്ളിക്കാരനെ സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു മോന് കിട്ടാതെ. പക്ഷെ ചേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നോണ്ട് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, നമുക്ക് വാട്ട് ഈസ് ഡിസേർവിംഗ് ടു അസ്, ആർക്കും നിർത്താൻ പറ്റൂല. നമുക്ക് കിട്ടാൻ അർഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ആർക്കും നിർത്താൻ പറ്റില്ല, കിട്ടാനില്ലെങ്കിൽ കിട്ടൂല. ആ ഒരു കോൺസെപ്റ്റിൽ ജീവിച്ചു പോകുന്നോണ്ട് വിഷമയില്ല ആക്ച്വലി.
1: മാഡം വളരെ കാലം മുന്നേ ഈ ഫീൽഡിൽ എത്തിയ ഒരാളാണ്. അപ്പൊ ഇപ്പോ ഒരുപാട് പേര് പുതിയതായിട്ടും വരുന്നുണ്ട്. അപ്പോ ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു പൊസിഷനിൽ, ഇപ്പൊ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ സ്ത്രീകൾ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എത്ര സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സുമെടുക്കാനും ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കുട്ടികളോട് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് എന്താണ് പറയാനുള്ളത്?
0: സി, എന്ത് കാര്യത്തിലും ഹാർഡ്ഷിപ്സ് അനുഭവിക്കണം. അവസാനം എൻഡ് പ്രൊഡക്റ്റ് ലോകർ കാണുള്ളൂ. അത് എങ്ങനെ ചെയ്തു, എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചു, അത് ആരും അറിയാൻ പോണില്ല. ഇപ്പം സഞ്ജീവട്ടം പറഞ്ഞ ഒരു സാധനം, ഞാൻ പഠനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് വെച്ചിട്ട് സഞ്ജീവട്ടം പറയുന്ന, അൾട്ടിമേറ്റ്ലി മോളെ പടം തീരുമ്പോഴത്തേക്ക് ഡയറക്ടഡ് ബൈ ദീപ്തി പിള്ളേ ശിവനെ വരാൻ പോകുന്നുള്ളൂ. ആ സമയത്ത് ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല, മറ്റേ ഹെൽപ്പ് ചെയ്തില്ല, മറ്റേ ഇങ്ങനെ ചെയ്തില്ല, ഇയാള് പറഞ്ഞ കേട്ടില്ല, ഇയാള് ഈ ഷോട്ട് ഇങ്ങനെ കിട്ടിയില്ല, അത് ഇങ്ങനെ നടന്നില്ല. പടം നല്ലതാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് യുവർ ക്രെഡിറ്റ്. പടം ചീത്തയായാലും നിന്റെ ക്രെഡിറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നമ്മൾ നമ്മളെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ വെച്ചിട്ട് എല്ലാ ഏത് കാര്യത്തിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സിനിമയിൽ മാത്രമല്ല, സിനിമയിലായിക്കോട്ടെ, കോർപ്പറേറ്റ് ലൈഫിലായിക്കോട്ടെ, നമ്മളുടെ ഒരു ഈവൻ ഓർഡിനറി പോസ്റ്റ് ഓഫീസ്, എൽ ഐ സി, ബാങ്ക്, എല്ലായിടത്തും വിമൻ ഫേസ് ദിസ് ഇഷ്യൂ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഫീൽഡിൽ മാത്രമല്ല, എവിടെ വിമൻ ഫോക്സ് ആർ ദയർ വർക്കിംഗ് ഇൻ എനി ഓർഗനൈസേഷൻ, എവറി, ഞാനിപ്പോ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്, കുശുമുണ്ട്, കുനായ്മുണ്ട്. സംബഡി വോണ്ട്സ് ടു ക്രെഡിറ്റ് എടുക്കാനുണ്ട്, നമ്മൾ ചെയ്ത വർക്കിന് ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാരുണ്ട്. അതിന്

0: അന്നിങ്ങനെ ഞെട്ടിയിരുന്നു പോകും. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാൻ അറിഞ്ഞൂടാ, മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. ചില പേർക്ക് ഒരു പണിയെടുക്കാണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവാണ് അത്, നമ്മളുടെ കഴിവുകേട് എന്നത്. പക്ഷെ ആ കഴിവുകേട് കാരണം നമ്മളിരുന്ന് കരഞ്ഞും പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഇവൻ ഇൻ നമ്മൾ ആനിമൽ കിങ്ഡമിൽ നോക്കുന്നത് ഒരു ലയണും ലയണസിലും ഒരു സ്ത്രീ ലയണാണ് എല്ലാവർക്കും പേടി. ആക്ച്വലി ദാൻ ദ ലയൺ, ഇവൻ ടൈഗർ ടൈഗറസിൽ ടൈഗറസിനാണ് പവർ കൂടുതൽ. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആരിനി നിർത്തിയാലും ഇടിച്ചു പൊളിച്ചു പോയിട്ട് ചെയ്യുക. അതിനെ എന്ത് ഫേസ് ചെയ്ത് അവർ പറയും അവള് ഭയങ്കര അഹങ്കാരിയാണ്, നമ്മള് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മൾ നല്ലതാണെങ്കിലും ആൾക്കാർ പറയും അവള് ആറ്റിറ്റ്യൂഡാ. അമ്മ പറയായിരുന്നു പണ്ട്, നിന്നെ നല്ലത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിന്നെ നല്ലതേ കാണുള്ളൂ, നിന്നെ ചീത്ത കാണാനുള്ള ആഗ്രഹങ്ങൾ നിനക്ക് ചീത്തയെ കാണുള്ളൂ. അപ്പം പിന്നെ വേറെ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യുന്ന, നിന്റെ കോൺഷ്യൻസ് നിനക്ക് അറിഞ്ഞൂടെ, നീ നിന്റെ കോൺഷ്യൻസിന് വർക്ക് ചെയ്യുക. സോ ജസ്റ്റ് വർക്ക് ഫോർ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിനെ വഞ്ചിച്ചോണ്ട് ഒരു തെറ്റും ചെയ്യരുത്, അതേ ഉള്ളൂ. അതില് ബാക്കി ഫേസ് ചെയ്യാൻ പോകുന്ന വർക്കിലെ എല്ലാം ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുക. ഈശ്വരൻ മേളുണ്ട്, ബാഷ് ഓൺ റിഗാർഡ്ലെസ്, അൾട്ടിമേറ്റ്ലി യു ആർ ദ വിന്നർ. അതില് ഹാർഡ്ഷിപ്സ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദിസ് പ്രൊഫഷൻ, എവറി പ്രൊഫഷൻ, എവറി വുമൺ, ഐ സേ ദിസ് ആൻഡ് ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് അഡ്വൈസ്. ബിക്കോസ് ഞാൻ അത് ഫേസ് ചെയ്തതാണ്, നോട്ട് ജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് കോർപ്പറേറ്റ് വേൾഡ്, എവറിവെയർ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: താരേസം ഇപ്പർ എന്താന്ന് എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ, ഇറ്റ് ടോക്സ് അബൌട്ട് അമ്മ ആൻഡ് ഐ വാസ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു അമ്മ. ഈ ഇടയ്ക്കായിട്ട് ഐ ലോസ്റ്റ് മൈ മദർ, പക്ഷെ എന്നും ഇന്നും എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മേനെ ഓർത്തിട്ട് ആ ഒരു പാട്ട് ഞാൻ ഷെയർ ചെയ്യണു.
1: മേരിമ,
0: മേരിമ ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ട് എനിക്ക്, ഇപ്പോഴും കണ്ണുന്ന് വെള്ളം വരും അത് കേൾക്കുന്ന.
1: ഓക്കെ, നമുക്ക് കേൾക്കാം.

0: ഇത്രയും സമയം വളരെ സന്തോഷത്തോടെ മാഡത്തിന്റെ ജീവിത അനുഭവങ്ങളും കഥകളും തമാശയും ഒക്കെ പറഞ്ഞ് ആകാശവാണി ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചതിന്, ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തിയതിനും, ഭാവി പദ്ധതികൾക്കായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ ഈ സന്തോഷവും ഈ വൈബ്രൻസും ഒക്കെ എല്ലാ കാലത്തും കൂടെ ഉണ്ടാവട്ടെ. ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും നാളെ ഞാനൊരു റേഡിയോ സ്റ്റേഷൻ ഹെഡേ ചെയ്തിട്ടുള്ളൂ, അതിന് റേഡിയോ സ്റ്റേഷനിൽ ഇന്റർവ്യൂ കൊടുക്കേണ്ട, അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ നിങ്ങളെ ഞാൻ ജീവിതകാലം മുഴുവൻ ഓർക്കും. റിയലി ബിഗ് താങ്ക് യു ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, എവറിബഡി, താങ്ക് യു സോ മച്ച്.
2: ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം പറയാം. സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും ജി ചിത്രയുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് രാത്രി 9:30 സംഗീതസുധയിൽ ഈ ഗായത്രി അവതരിപ്പിച്ച വീണക്കച്ചേരി. ഇന്ന് രാത്രി 9:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ.

0: പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 9495964321, 9495655631. ഒരു നമ്പർ കൂടി: 9495655631. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന് രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട് ബി പി കൂടിയിട്ട് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുഴൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 70-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണം, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
2: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചനകളായി വരാം. അതിനെ നമ്മൾ TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട്

0: അങ്ങ് മാറിപ്പോകും. അപ്പം അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സൂചനയായി വന്നു പോവാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീടുണ്ടാകാൻ, ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിലും 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിൻ്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ, നേർമേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി. രോഗിക്ക്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളുമില്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ട് കൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ. അപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷേ അവിടെ സ്കാൻ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിൻ്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷേ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗ്ഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 27 മണിക്കൂറും വേണം, 27 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 27 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്റ്റബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്. കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറ് ഇപ്പം നമുക്കറിയാം കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല, ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം. നേരത്തെ ഇപ്പോൾ ചെറിയ കോടി സംസാരിക്കുമ്പോൾ ചെറിയ കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ആം, ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെങ്കിൽ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. S എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കൊടുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. T എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ FAS ഇപ്പോൾ പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ചെറിയ കൊടുക്കുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിൻ ആണ് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും, ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായും രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതി. എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചെക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടിമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെങ്കിൽ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി, രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളിടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങളുണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പം പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ച് കളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിളായിട്ടുള്ളൊരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യുക. മൂന്ന്, ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപ്പേഷണൽ, അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പോൾ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിൻ്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിൻ്റെ 40% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള്, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട്, BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെയായിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടർ ഷുഗർ ബി പി കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം ഇപ്പോൾ 4:45. പ്രിയ ശ്രോതാക്കൾക്ക് തിരയിപ്പൂക്കളിലേക്ക് സ്വാഗതം. ലീഡർ എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു രചിച്ച് SP വെങ്കടേഷ് ഈണം നൽകി മനോയും ചിത്രയും പാടിയതാണ് ഈ ഗാനം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ കാർത്തിക്, സുചിത്ര എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കാവലൻ.

ജി വി പ്രകാശ് കുമാർ രചിച്ച് ഹരിഹരനും സംഘവും പാടിയ ഗാനം ദൈവ തിരുമകൻ എന്ന ചിത്രത്തിനു വേണ്ടി.

അടുത്ത ഗാനത്തിനുമുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9496553231, 9496593231. വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സമയം 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. എസ് ജാനകി കാവിക്കുയിൽ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണിത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

അന്തരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനത്തെ തുടർന്ന് ഡിസംബർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും സംഘവും പാടിയത്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ ആറു വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: തിരിപ്പൂക്കളിൽ ഇനി ചിത്രപാടിയ അംഗാരം കേൾക്കാം, ബോംബെ എന്ന ചിത്രത്തിനു വേണ്ടി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി ദീപം എന്ന ചിത്രത്തിനു വേണ്ടി കണ്ണദാസൻ രചിച്ച ഗാനമാണ്. യേശുദാസും ജാനകിയുമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വില വർധന പരിശോധിച്ച ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാചകവാതക വില വർധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ 2026-29 ബാച്ചിലേക്കുള്ള അംഗത്വത്തിന് ജൂൺ 12 വരെ അപേക്ഷിക്കാം. 8-ാം ക്ലാസിൽ പഠിക്കുന്ന 20 മുതൽ 40 വരെ വിദ്യാർത്ഥികൾക്കാണ് ഓരോ സ്കൂളിലെയും ക്ലബ്ബിൽ അംഗത്വം നൽകുക. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉസ്താദ് എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനത്തിലേക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: പുതിയ മുഖം എന്ന ചിത്രത്തിൽ ദീപക് ദേവിന്റെ സംഗീതത്തിൽ ജാസെ ഗിഫ്റ്റ്, സിന്ധുജ രാജാറാം എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് കൈതപ്രം.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
0: ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ അനില രാജീവ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആട് 3. വരികൾ എഴുതിയത്

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ

0: വിൽക്കട്ടെ. എയർവിംഗ് അക്കാഡമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാഡമി, പവർ ഹൌസ് റോഡ്, തിരുവനന്തപുരം.
2: മേഘം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനമാണിനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: കൈതപ്രം എഴുതി മോഹൻ സിത്താര ഇണമിട്ട് സുനിൽ, ബാലു, ഗോപൻ, പുഷ്പവതി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്മൾ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു എന്നിവർ കസിൻസ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം, മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം. ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
3: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: സീതാരാമം എന്ന ചിത്രത്തിൽ ശരത്തും നിത്യമാമനും പാടിയ ഗാനം കേൾക്കൂ. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:05 കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇത് ആകാശവാണി അനന്തപുരി എഫ് 101.9. സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി, ഇന്ത്യയിലെ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് പത്രങ്ങളും ലഘുപത്രികകളും മുഖേനയുള്ള പ്രചാരവേല മാത്രം പോരാ എന്ന് ഗാന്ധിക്ക് തോന്നി. ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ പൊതുയോഗങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ഗാന്ധി ബോംബെയിൽ ചെന്നത്. അവിടെ ആദ്യമായി കണ്ടത് ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജിയായ മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവവും പെരുമാറ്റവും ഗാന്ധിയെ അത്യധികം ആകർഷിച്ചു. ഉദ്യോഗ പദവിയിലിരിക്കുമ്പോഴും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു. ഗാന്ധിജി ആവശ്യം റാനഡെ അറിയിച്ചു. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി ബോംബെയിലെ പൌരന്മാരെ ധരിപ്പിക്കുവാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടേണ്ടതാണെന്നും എന്നാൽ താൻ ഒരു ജഡ്ജിയായ സ്ഥിതിക്ക് തനിക്കതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി സർ ഫിറോസ് ഷാ മേത്തയെ ചെന്ന് കാണുവാൻ റാനഡെ ഗാന്ധിയെ ഉപദേശിച്ചു. സർ ഫിറോസ് ഷാ മേത്തയെ കാണുന്നതിന് മുമ്പ് അന്ന് ബോംബെ ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജിയായിരുന്ന ബദറുദ്ദീൻ തയാബ്ജിയെ ഗാന്ധി സന്ദർശിക്കുകയുണ്ടായി. ഒരു ജഡ്ജിയായിരുന്നതുകൊണ്ടല്ല ഗാന്ധി അദ്ദേഹത്തെ സമീപിച്ചത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുജീവിതത്തിൽ സജീവമായി പങ്കെടുത്ത് ദേശസേവനം ചെയ്ത ഒരു ഉത്തമ ദേശാഭിമാനിയാണ് ബദറുദ്ദീൻ തയാബ്ജി. റാനഡെ നൽകിയ ഉപദേശം തന്നെയായിരുന്നു തയാബ്ജിയും ഗാന്ധിക്ക് നൽകിയത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗാന്ധി സർ ഫിറോസ് ഷാ മേത്തയെ സമീപിച്ചത്. സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് മേത്ത ഗാന്ധിയെ സ്വീകരിച്ചത്. താൻ വന്നതിന്റെ ഉദ്ദേശം മേത്തയെ ധരിപ്പിച്ചപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ താൻ തയ്യാറാണെന്ന് ഗാന്ധിയെ അറിയിച്ചു. യോഗം കൂടുന്നതിന് സൌകര്യമുള്ള ഒരു ദിവസം നിശ്ചയിക്കുവാൻ തന്റെ സെക്രട്ടറിയെ അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനു മുമ്പായി ഒരിക്കൽ കൂടി തന്നെ കാണുവാൻ ഗാന്ധിയോടും ആവശ്യപ്പെട്ടു. മീറ്റിംഗ് കഴിഞ്ഞതിനുശേഷം ഗാന്ധിജി ബോംബെയിൽ നിന്ന് പൂനെയിലേക്കാണ് തിരിച്ചത്. പൂനെ അന്ന് ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു. ബാലഗംഗാധര തിലകും ഗോപാലകൃഷ്ണ ഗോഖലെയും പാർത്തിരുന്നത് അവിടെയായിരുന്നു. ബാലഗംഗാധര തിലകനെയാണ് ഗാന്ധിജി ആദ്യം കണ്ടത്. തന്റെ വരവിന്റെ ഉദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുവാനും തനിക്ക് താൽപര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തിലകനെ കണ്ട ശേഷം ഗാന്ധി ഗോഖലയെ സന്ദർശിച്ചു. ഫെർഗൂസൺ കോളേജിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ആദ്യമായിട്ടാണ് ഗോഖലയെ കാണുന്നതെങ്കിലും വളരെ കാലത്തെ പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഗാന്ധിക്ക് അനുഭവപ്പെട്ടത്. ഡോക്ടർ ഭണ്ഡാർക്കർ അധ്യക്ഷനാകുന്നത് നന്നായിരിക്കുമെന്ന് തിലകും ഗോഖലയും പറഞ്ഞു. അങ്ങനെ അധികം പ്രയാസമില്ലാതെ പൂനെയിലെ പൊതുയോഗവും ഭംഗിയെ നടന്നു. പ്രമുഖരായ നേതാക്കന്മാർ തന്റെ പരിശ്രമത്തിന് കാണിച്ച ആനുകൂല്യവും അനുഭാവവും ഗാന്ധിയെ സംതൃപ്തനാക്കി. മറ്റ് സ്ഥലങ്ങളിലും അതുപോലെയുള്ള അനുഭവം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഗാന്ധി പൂനെയിൽ നിന്ന് മടങ്ങിയത്.
5: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.
1: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറെ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്. ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളി തുള്ളിയായി ചെടിയുടെ വേര് പടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ തോത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ് കൃത്യമായി, എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവ ഏതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പ്

0: ചിറകൾ അടഞ്ഞു പോകാനും കൃത്യമായ വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിന് ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ് ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജേലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിന്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജേലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രജ്ഞം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടുപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.
1: വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.

0: ഇനി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷമാകാം. പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളില്, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള, എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നോ ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്.

0: സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും. അതിനോട് മൂക്കൊലിപ്പ് പോലെയൊക്കെ കാണും. കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിൻ്റെ ഭാഗം ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പോൾ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറെ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവിട്ടും പിന്നീടുള്ള 3 നേരമായിട്ടും ഒക്കെ കൊടുക്കുന്നത് ഈ മുഴയുണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാക്സിൻ നമ്മൾക്ക് 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം 1-5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലായനി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കിത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
1: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മയക്കുമരുന്നിനെതിരെയുള്ള ഉജ്ജ്വല പോരാട്ടത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് നടത്തുന്ന ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചുകിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി എറണാകുളത്ത് നാളെ പ്രത്യേക ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാക്കനാടുള്ള ട്രാൻസ്ജെൻഡർ ക്രൈസിസ് സെന്ററിൽ രാവിലെ 10 മണി മുതലാണ് ക്യാമ്പ്. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി FM ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവും, ജി ചിത്രയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്, 9:30 സംഗീതസുധ ഈ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകിട്ട് 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലടി, ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിത ആലാപനം സരിത RC നായർ, ഉദയഗീതം ഡോക്ടർ കെ ഓമനക്കുട്ടി ആലപിച്ചത് പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്, കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 37. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചപ്പ്. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം അക്ഷരച്ചപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിന് പരിപാടി. ഇതിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗ്ഗങ്ങളും ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു. തുടർന്ന് അഡീനിയം ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിപാലിക്കുന്ന രീതിയെക്കുറിച്ച് രജിത

ആർ സംസാരിക്കുന്നു. 12:20-നും 12:50-നും 2:02-നും ചലച്ചിത്ര ഗാനങ്ങൾ. 12:40-ന് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഗർഭാശയ മുഴകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ MG ഗീത സംസാരിക്കുന്നു. 1:02-ന് ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:45-ന് തിരയിപ്പൂക്കൾ. 3:00-ന് സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. 3:45-ന് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00-ക്കും 5:02-നും ചലച്ചിത്ര ഗാനങ്ങൾ. 5:40-ന് കരുണാസായി മനോയാനം. 5:45-ന് സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:02-ന് അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20-നും 6:40-നും സന്ധ്യാഗീതം. 6:30-ന് പ്രാദേശിക വാർത്തകൾ. 6:50-ന് വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ. ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20-നും 8:02-നും ചലച്ചിത്ര ഗാനങ്ങൾ. 9:00-ക്ക് മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. 9:30-ന് സംഗീതസുധ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്നു. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ. തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം. ഹരിപ്പാട് MS രാജശേഖരൻ ഖടം. 10:30-ന് നിശാസുരഭി. 11:00-ക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05-മുതൽ വിവിധ് ഭാരതി റിലെ. അനന്തപുരി FM ഇന്ന് രാത്രിയും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 25.8°C, പെയ്ത മഴ 1.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 26.7°C, പെയ്ത മഴ 0.3 mm. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരും. പ്രാദേശിക വാർത്തകൾക്കു ശേഷം
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
4: आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
3: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
5: നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
3: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സി പി ഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
3: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് May 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. June 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രപാടിയത്.

0: സന്ധ്യാഗീതം വീണ്ടും എത്തും നാളെ വൈകുന്നേരം 6:20.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 കഴിഞ്ഞ് 50.
4: വയനും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്വാസം നിലച്ചാൽ മനുഷ്യനില്ല, വിശ്വാസം നിലച്ചാൽ ബന്ധങ്ങളും, സ്നേഹമുണ്ടെങ്കിൽ ദൂരത്തുള്ള മനുഷ്യനും അടുത്തുള്ളതുപോലെ ആയിരിക്കും, വിശ്വാസമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യനും ദൂരത്തിലായിരിക്കും. ശ്വാസമുള്ളിടത്തോളം കാലം നമ്മുടെ വിശ്വാസവും നമ്മോടുള്ള വിശ്വാസവും കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗങ്ങളും പ്രാധാന്യവും ഒക്കെ പറഞ്ഞുതരാൻ നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജിയാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം പറയാം, തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നെല്ല് പറിച്ചു നട്ട പാടങ്ങളിൽ കളകൾ മുളച്ചു പൊങ്ങാൻ സാധ്യതയുള്ളതിനാൽ അവ കൈകൊണ്ട് പറിച്ചു നശിപ്പിക്കുകയോ അനുയോജ്യമായ കളനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയോ ചെയ്യുക. പെനോക്സുലം 1 ഹെക്ടറിന് 104 മില്ലി എന്ന തോതിൽ നട്ട് വിതച്ച് 15 മുതൽ 20 ദിവസത്തിനകം പ്രയോഗിച്ച് കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാവുന്നതാണ്. വാഴ: മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴയിൽ സിഗറ്റോക്ക രോഗം മൂലം ഇലകരിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുക. വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാണമഴുകൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല നീർവാർച്ച ഉറപ്പാക്കുക. മാണമഴുകൽ രോഗം പ്രതിരോധിക്കുന്നതിനായി സ്യൂഡോമോണാസ് ലൈനെ ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കുക. കീടങ്ങളുടെ ആക്രമണം തടയുന്നതിനായി 4 മുതൽ 5 മാസം പ്രായമായ വാഴകളുടെ ഇലക്കവിളുകളിൽ വേപ്പിൻകുരു ചതച്ചത് ഇട്ടുകൊടുക്കുക. മഴക്കാലമായതിനാൽ കൃഷിയിടങ്ങളിൽ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായി കണ്ടുവരുന്നു. ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിനായി പരിസര ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. വൈകുന്നേരങ്ങളിൽ നനഞ്ഞ ചണച്ചാക്ക് വിരിച്ച് ഒച്ചുകളെ ആകർഷിക്കുന്ന പപ്പായ ഇല, പഴം, കാബേജ് ഇല, ചോറ്, പുളിച്ച പഞ്ചസാര ലൈനി എന്നിവ കെണികളായി നിരത്തുക. ഇപ്രകാരം ആകർഷിച്ച് കൂട്ടം കൂടുന്ന ഒച്ചുകളെ തോട് പൊട്ടിച്ചോ പുകയില കഷായം തുരിശ് മിശ്രിതം തളിച്ചോ നശിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 200 ഗ്രാം ഉപ്പ് കലക്കിയ ലൈനി ശേഖരിച്ച് ഒച്ചുകളുടെ മേൽ തളിച്ചും അവയെ നശിപ്പിക്കാവുന്നതാണ്.
0: ഇന്ന് കൃഷിപ്പണികൾക്കായി ആവശ്യമായ തൊഴിലാളികളെ സമയത്ത് ലഭിക്കാത്ത സാഹചര്യം വ്യാപകമാണ്. ഇതുമൂലം കൃഷിച്ചെലവ് വർദ്ധിക്കുകയും പല ജോലികളും വൈകുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിൽ പവർ ടില്ലർ പോലുള്ള കാർഷിക യന്ത്രങ്ങൾ വലിയ സഹായമാണ്. തൊഴിലാളികളുടെ കുറവ് മറികടന്ന് കൃഷി കൂടുതൽ ലാഭകരവും കാര്യക്ഷമവുമാക്കുന്നതിൽ പവർ ടില്ലറിന് പ്രധാന പങ്കുണ്ട്. ഇന്നത്തെ പരിപാടിയിലൂടെ കൃഷിയിൽ പവർ ടില്ലറിന്റെ ഉപയോഗവും പ്രാധാന്യവുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജി. ഡോക്ടർ ചിത്രയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: പവർ ടില്ലറിനെ പറ്റി മിക്ക കർഷകർക്കും അറിയാം, പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്താൽ മാഡം എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്?
4: പവർ ടില്ലർ കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാർഷിക യന്ത്രമാണ്. ചെറുകിട കർഷകർക്കും അതുപോലെ കുറഞ്ഞ കൃഷിഭൂമിയിലും ആഴത്തിൽ മണ്ണിളക്കാൻ സാധിക്കുന്ന ഒരു കാർഷിക യന്ത്രമാണ് പവർ ടില്ലർ. നമുക്ക് വിവിധ തരത്തിലുള്ള പവർ ടില്ലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് ഏകദേശം 10 കൃഷിപ്പണികൾ ഒരേ സമയം കർഷകരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെൽപ്പാടങ്ങളിൽ ചെളി ഇളക്കുന്നതിനായിട്ട് ഉള്ള റോട്ടർ ബ്ലേഡുകൾ

0: അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് കരഭൂമിയിലെ പൊടി ഒഴിവിനും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് റിഡ്ജറുകൾ ഉപയോഗിച്ചുകൊണ്ട് മരച്ചീനി പച്ചക്കറി കൃഷികൾക്ക് നമുക്ക് വരമ്പെടുക്കുവാനായിട്ട് സാധിക്കും. സ്പ്രേയറുകള് പമ്പുകള് ഇതോട് ചേർന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാല് ടില്ലർ പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്പ്രേയിങ്ങും അതേപോലെ പമ്പിങ്ങും നമുക്ക് സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കൃഷിഭൂമി നിരപ്പാക്കുന്നതിനും കൂടി ഇതിനെ കൊണ്ട് സാധ്യമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് റൈസ് മില്ലുകൾ അറ്റാച്ച് ചെയ്ത് നെല്ല് കുത്തുന്നതിനും അതിനെല്ലാം ഉപരിയായിട്ട് തന്നെ ട്രെയിലറുകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് കാർഷിക മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ഏകദേശം 1 ടണ്ണോളം നമുക്ക് വസ്തുക്കൾ ട്രെയിലർ ഉപയോഗിച്ച് ഇതിന്റെ ബാക്ക് അറ്റാച്ച്മെന്റ് ആയിട്ട് കർഷകർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും സാധ്യമാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഒരു പവർ ടില്ലർ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമുക്കറിയാം സാധാരണ രീതിയിൽ പല കമ്പനികൾ പല നിർമ്മിതികൾ വിപണിയിൽ നിലവിൽ ലഭ്യമാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതു തരം യന്ത്രമാണെങ്കിലും തന്റെ കൃഷിയിടത്തിന് യോജിച്ചതാണോ എന്ന് പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നിർമ്മാതാക്കളുടെ ഒരു വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ തന്നെ സ്പെയർ പാർട്ടുകളുടെ ലഭ്യത, യന്ത്രത്തിന്റെ വില, യന്ത്രം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം എന്നിവയെ കുറിച്ചുള്ള ഒരു അവലോകനം നമുക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട്. എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇന്ധനക്ഷമത നമ്മൾ പ്രത്യേകമായിട്ട് പരീക്ഷിച്ചറിയണം. ഇതുകൂടാതെ ഗ്യാരണ്ടി വാരണ്ടി ഇവ നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും.
1: അപ്പം ആദ്യമായിട്ട് കർഷകൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ?
0: ഒന്നാമതായിട്ട് എഞ്ചിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, അതുപോലെ തന്നെ ചെയിൻ കേസ് ഓയിൽ, റേഡിയേറ്ററിലെ വെള്ളം, എയർ ക്ലീനർ, ബെൽറ്റുകളുടെ വലിവ് എന്നിവ പരിശോധിച്ച് മനസ്സിലാക്കുക. എഞ്ചിൻ ഓയിലിന്റെ ലെവലുകളൊക്കെ കൃത്യമാണോ, മിനിമം മാക്സിമത്തിന്റെ അകത്ത് തന്നെ ഇത്തരം ഓയിലുകളെല്ലാം കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൺട്രോൾ ലിവർ ജോയിന്റുകളിലും ഓയിലുകൾ കൊടുക്കണം. അനായാസേന പ്രവർത്തിക്കുന്നതിന് ഇത് വളരെ അനിവാര്യമാണ്. അവ സ്വതന്ത്രമായി ചലിക്കുന്നുണ്ടോ എന്നും പ്രത്യേകമായിട്ട് നോക്കണം. അതുപോലെ ബ്ലേഡ് ഷാഫ്റ്റിന്റെ ഇരുവശത്തും ഓയിലും പിൻചക്ര ഷാഫ്റ്റ്, ടെൻഷൻ പുള്ളി എന്നിവയിൽ ഗ്രീസും നമ്മൾ കൊടുക്കേണ്ടതാണ്. ബ്ലേഡ് കറങ്ങുന്ന ഭാഗത്തിൽ ഒരു ഓയിൽ പോർട്ടുണ്ട്, അതിലും ഓയിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇതുകൂടാതെ 20 കൊഴുക്കളാണ് റോട്ടർ ബ്ലേഡുകൾ പുറകിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അവ എല്ലാം തന്നെ കൃത്യമായി ടൈറ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഗിയർ ഇടുന്ന ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തതിന് ശേഷം മാത്രമേ കർഷകൻ ഒരു പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. വാങ്ങിയതിനു ശേഷം കുറച്ച് അധികം കാലമായതിനു ശേഷം ഉപയോഗിക്കുന്ന ടില്ലർ ആണെങ്കിൽ ടില്ലറിന് കേടുപാടുകൾ ഇല്ലെന്ന് വേണം കർഷകൻ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏതാണോ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അത് ലീക്ക് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇന്ധന ടാങ്ക് അതിന്റെ ക്യാപ്പ് മൂടിയിട്ടുണ്ട്, സുരക്ഷിതമായി മൂടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. അതേപോലെ ഓയിൽ ബാത്ത് എയർ ഫിൽട്ടർ അത് സീൽഡ് ആണെന്ന് ഉറപ്പാക്കണം. അതുകൂടാതെ ഗിയർ ബോക്സ് ഓയിലിന്റെ ലീക്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കണം. അതുപോലെ സ്ക്രൂ പ്ലഗ് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. ഫിൽട്ടർ ക്ലീൻ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കൺട്രോൾസ് എല്ലാം തന്നെ വർക്കിംഗ് ആണ്, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. കൊഴുക്കൾ അഥവാ റോട്ടറി ബ്ലേഡ്സ്, വീൽസ് എല്ലാം കൃത്യമായ രീതിയിലാണ് ഇടതുവശത്തും വലതുവശത്തും ഉള്ളത്, മാറിയല്ലാതെ കറക്റ്റായ വശത്താണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന റോട്ടർ ബ്ലേഡുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ അതിന്റെ മൂർച്ച, അതിന്റെ ആകൃതി മാറ്റപ്പെട്ടിട്ടില്ല, വളഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക. അതേപോലെ കൃത്യമായിട്ട് ബ്ലേഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഉറപ്പാക്കണം.
1: ഒരു പ്രാവശ്യം പവർ ടില്ലർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങും, ആ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്കറിയാം ടില്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റോട്ടർ ബ്ലേഡുകൾ എന്ന് പറയുന്നത്. ബ്ലേഡ് ഷാഫ്റ്റിൽ 20 കൊഴുക്കളാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. 10 എണ്ണം ഇടത്തോട്ട് വളഞ്ഞും ബാക്കി 10 എണ്ണം വലത്തോട്ട് വളഞ്ഞും വേണം നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ഘടിപ്പിക്കാനായിട്ട്. കൃഷിപ്പണിക്ക് അനുയോജ്യമായിട്ടുള്ള തരം ചക്രം ഇനി രണ്ടാമത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ നെൽപ്പാടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വെറ്റ്ലാൻഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റബ്ബർ ടയർ അഴിച്ചു മാറ്റിയതിനു ശേഷം നമ്മൾ കേജ് വീല് അല്ലെങ്കിൽ ഉരുക്ക് ചക്രങ്ങൾ ഇട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ സ്റ്റീൽ ബ്ലേഡുകൾ ഇട്ട് പ്രവർത്തിക്കാനായിട്ട് കർഷകൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമുള്ള സ്ഥലങ്ങളിൽ ടില്ലർ മുന്നോട്ട് ചലിക്കുമ്പോൾ ചക്രത്തിൽ തന്നെ ഒരു അടയാളം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആ അടയാളത്തിന്റെ ദിശയിൽ കറങ്ങേണ്ട വിധത്തിൽ മാത്രമാണ് ചക്രങ്ങൾ ഘടിപ്പിക്കേണ്ടത്. ഇനി അഥവാ നമ്മൾ കരഭൂമിയിലാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ പൊടിയിലുള്ള ഉഴവിൽ റബ്ബർ ടയറും പിൻചക്രവും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ പിൻചക്രത്തിന്റെ ഹാൻഡിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ച് നമുക്ക് ഉഴവിന്റെ താഴ്ച ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് വളരെ നല്ല ആഴത്തിൽ നമുക്ക് മണ്ണിളക്കാൻ സാധിക്കും. ചെറുകിട കൃഷികൾ, പച്ചക്കറി കൃഷികൾക്കാണെങ്കിൽ കുറഞ്ഞ ആഴത്തിലും
1: മറ്റു ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ
0: അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ

0: കൊഴുക്കളുടെയും ചക്രങ്ങളുടെയും വേഗതകൾ, അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മണ്ണിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി റബ്ബർ ടയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് 24 PSI ആണ് ഇതിന്റെ പ്രഷർ. അപ്പൊ ഏതെങ്കിലും ടയറിന്റെ ഭാഗത്ത് നമുക്ക് കാറ്റ് കുറവാണെങ്കിൽ ആ ഭാഗത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റം ഇറക്കമുള്ള സ്ഥലങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇറക്കമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പവർ ടില്ലറിന്റെ എഞ്ചിൻ മുന്നിലാണ്. അപ്പൊ അവിടെയാണ് വെയിറ്റ് കൂടുതൽ വരാനുള്ള സാധ്യത. അതിനാൽ ഫ്രണ്ട് ഓടിച്ചാൽ വണ്ടി മറയാനുള്ള സാധ്യതയുണ്ട്. ചെരിഞ്ഞ കൃഷിഭൂമിയിൽ പവർ ടില്ലർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏകദേശം 15 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്തെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത്രയും ചെരിഞ്ഞ പ്രദേശത്ത് ടില്ലർ പ്രവർത്തിക്കുമ്പോൾ ടില്ലർ സ്വാഭാവികമായിട്ടും മറിഞ്ഞ് കർഷകന് അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: മേഡം, ഇതുകൂടാതെ നമ്മുടെ ഈ പവർ ടില്ലറിന്റെ കൂടെ നമ്മൾ കൾട്ടിവേറ്റേഴ്സ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യത്തില്ലേ, അപ്പം അതിന്റെയും ഭാരമൊക്കെ എത്ര വേണം, ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണോ?
0: അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം ഈ സൂപ്പർ DI 12 HP ക്യാംകോയുടെ ടില്ലറിന്റെ ഭാരം എന്ന് പറയുന്നത് 525 kg ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഡിസ്പ്ലേസ്മെന്റും വളരെ കൂടുതലാണ്. അതേസമയം 7 HP പവർ ടില്ലർ ആണെങ്കിൽ 101 kg ഭാരം മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ബാക്ക് അറ്റാച്ച്മെന്റ് ആയി കൊടുത്തുകൊണ്ടുള്ള കൃഷിപ്പണി കർഷകർക്ക് ഇതിൽ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ പവർ കൂടിയ യന്ത്രത്തിന് കൂടുതൽ അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കൃഷിപ്പണികൾ, ഇപ്പൊ മുന്നേ സൂചിപ്പിച്ച പോലെ ഏകദേശം 10-ൽ അധികം കൃഷിപ്പണികൾ ഈ ഒരൊറ്റ പവർ ടില്ലർ കൊണ്ട് തന്നെ കർഷകന് നടപ്പിലാക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നെൽപ്പാടമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? പറഞ്ഞാൽ ചെളിയായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കാണും, അപ്പൊ ഓടിക്കാൻ നേരമൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കണം അല്ലേ ആ സമയത്ത്?
0: തീർച്ചയായിട്ടും വെറ്റ്ലാൻഡ് ഓപ്പറേഷൻസിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടുള്ള ടില്ലേജ് തന്നെയാണ് നമ്മൾ നടത്താറ്. അപ്പൊ അതിൽ നമുക്ക് ഈ റോട്ടർ ടില്ലർ ഉപയോഗിച്ച് ആദ്യത്തെ ഒരു നിലം ഒരുക്കിയതിന് ശേഷം നമുക്ക് വരമ്പുകളാണ് എടുക്കുന്നതെങ്കിൽ റിഡ്ജർ യൂസ് ചെയ്യാം. ചെളി പൂട്ടിന് ശേഷം നമുക്ക് നിരപ്പാക്കാനായിട്ട് പലക ടില്ലറിനോട് ഘടിപ്പിച്ച് നിരപ്പാക്കി അതിനുശേഷം നമുക്ക് വരമ്പ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് വരമ്പെടുക്കുന്ന ഉപകരണം പൂർണ്ണമായും നമ്മൾ കരഭൂമിയിൽ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം ചെളി പൂട്ടിനെക്കാട്ടിലും. അപ്പോൾ ഇതിന്റെ എല്ലാം ക്ഷമത എന്ന് പറയുന്നത് മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുറഞ്ഞ വേഗതയിൽ യന്ത്രം ഓടിക്കുന്നതാണ് കാഠിന്യമേറിയ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം.
1: പവർ ടില്ലേഴ്സിന്റെ തകരാറുകൾ, അല്ലെങ്കിൽ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയത്തില്ലേ, നിരവധി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെ ഒരു കർഷകൻ നേരിടുന്നുണ്ട്?
0: നമ്മൾ ഈ തകരാറുകൾ എന്തൊക്കെയാണെന്ന് കണ്ട് കർഷകരെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. എന്നാൽ അതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ടെക്നീഷ്യനെ അല്ലെങ്കിൽ ഡീലറുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വന്നു വേണം ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സർവീസിംഗ് ചെയ്യാനായിട്ട്. പൊതുവെ കണ്ടുവരാറുള്ള ഒരു പ്രശ്നമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നു പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് വഴിവെക്കുന്നത് ഒന്നുകിൽ ടാങ്കിൽ നമുക്ക് ഡീസൽ ഉണ്ടാവില്ല, അപ്പൊ ഡീസൽ ഉണ്ടോ എന്ന് കർഷകൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഡീസൽ സപ്ലൈ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതിനുള്ള നമ്മൾ ഡീസൽ എത്ര അളവിലാണ് ഒഴിക്കേണ്ടത് അത് നമ്മൾ ഇന്ധന ടാങ്കിൽ ഒഴിക്കുക. ഇനി അല്ലെങ്കിൽ വേണ്ടത്ര ആക്സിലറേഷൻ ഉണ്ടാവില്ല, അതുപോലെ ഡീസൽ ലൈനിൽ വായു പ്രവേശിച്ചിട്ടുണ്ടാവും, അപ്പൊ വായു നമ്മൾ പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഡീസലിൽ വെള്ളം കലർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള ഡീസലാണോ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്നും തരം താണ തരത്തിലുള്ള ഡീസൽ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ ഡീസൽ പമ്പോ നോസിലോ ഒക്കെ പ്രവർത്തനരഹിതമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പവർ കുറവ്, ശക്തിക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭാരം എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് നിന്നു പോകുന്നു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലെ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഡീസൽ സപ്ലൈ ചിലപ്പോൾ മതിയാകുന്നുണ്ടായിരിക്കില്ല, അതുപോലെ എയർ ക്ലീനറിൽ അഴുക്ക് നിറഞ്ഞ് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനർ നമ്മൾ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ കാർബ്യൂറേറ്ററിന് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ക്ലീനിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ സൈലൻസറിൽ തടസ്സമുണ്ടായിരിക്കാനുള്ള സാധ്യത, വി ബെൽറ്റുകൾ അയഞ്ഞിരിക്കാം. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ലോഡ് ക്യാരിയിങ്ങിനുള്ള ആക്സസറീസ് എന്തൊക്കെയാണോ ഈ എഞ്ചിന്റെ ഭാരം പെട്ടെന്ന് എടുക്കാൻ കഴിയാതെ പോകാൻ ടില്ലറിന് കാരണമാകുന്നു. സാധാരണയിൽ കവിഞ്ഞ് കറുത്ത കളറിലുള്ള പുക ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കൃത്യമായ അളവിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതില്ലെങ്കിൽ അത് നിറച്ചൊഴിച്ചു കൊടുക്കുക റേഡിയേറ്ററിൽ.
1: വാഹനത്തിന് നമ്മൾ സർവീസിംഗ് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പം പവർ ടില്ലേഴ്സിനും ഇത് ബാധകമാണല്ലോ.
0: അതെ അതെ, വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യത്തെ

0: 50 മണിക്കൂറിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇനി ടില്ലർ ഓടിത്തുടങ്ങുന്ന ഓരോ 100 മണിക്കൂറിനും ഇതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ എഞ്ചിൻ ഓയിലിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 20W40 ആണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ ഈ എഞ്ചിൻ ഓയിൽ വാങ്ങിച്ചു വേണം എഞ്ചിൻ ഓയിൽ ചേഞ്ച്
1: ചെയ്യാനായിട്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ വാങ്ങണം.
0: അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഗിയർ ഓയിൽ നമ്മൾ മാറ്റണം. അപ്പൊ ആദ്യത്തെ 250 മണിക്കൂറിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ ഓരോ 500 മണിക്കൂറിനും ഇതേപോലെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ എഞ്ചിൻ ഓയിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. 3 ലിറ്റർ എഞ്ചിൻ ഓയിൽ ഈ പവർ ടില്ലറിന് ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ ഗിയർ ഓയിൽ SA90 ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഗിയർ ബോക്സിലേക്ക് 5 ലിറ്ററും അതേപോലെ ചെയിൻ കേസ് കവറിലേക്ക് 1.5 ലിറ്ററും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. യുവാക്കൾക്ക് 7 ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, സർവീസിംഗ്, മെയിന്റനൻസ് എന്നിവ നടത്തുന്നു. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ എക്സ്പോഷർ വിസിറ്റുകളും പഠനയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. അതായത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഓഫീസുകളിൽ റിസർച്ച് ടെസ്റ്റിംഗ് ട്രെയിനിങ് സെന്ററുകൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെയും നമ്മൾ കൊണ്ടുപോയി അധികമായി വരുന്ന പുതിയ യന്ത്രങ്ങൾ അവിടെയും പരിശീലിപ്പിച്ച് അവരെ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ ഒരു നല്ല ടെക്നീഷ്യനായി വാർത്തെടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ജോലി കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വരുന്നുണ്ട്.
1: ഒരു പ്രാവശ്യം പവർ ടില്ലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സേഫ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും?
0: യന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തരം യന്ത്രമാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള പ്ലേസ്, അതായത് നനവുകളൊന്നും വരാതെ ഉണങ്ങിയ ഒരു പ്രദേശത്ത് കെട്ടിടത്തിനകത്ത് സുരക്ഷിതമായിട്ട് വെക്കണം. അതുകൂടാതെ തന്നെ ഇന്ധനങ്ങൾ, ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഈ യന്ത്രത്തിനോട് ചേർത്ത് വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ അതുപോലെ തന്നെ മറ്റ് പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഉള്ള ഒരു സുരക്ഷിതമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
1: പിന്നെ അത് എന്തെങ്കിലും വെച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നതാണോ ടാർപോളിനോ?
0: ഇപ്പൊ ഓപ്പൺ യാർഡിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ടാർപോളിൻ വെച്ച് കവർ ചെയ്യുക തന്നെയാണ് നല്ലത്. എഞ്ചിൻ നനയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇന്ധനം ഒഴിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലും ഒക്കെ ഇന്ധനമായിട്ട് ഉള്ള പവർ ടില്ലറുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ചൂട്, തീ എന്നിവയുടെ ഭാഗത്തു നിന്നും മാറ്റി സുരക്ഷിതമായൊരു സ്ഥലത്ത് വേണം ഈ ഇന്ധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ധനം നിറയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് കൂടുതലായിട്ട് ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നത് വരെ നമ്മളൊന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പുക വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോൾ ഫ്യൂംസ് അല്ലെങ്കിൽ ഡീസൽ ഫ്യൂംസ് ഫാമേഴ്സ് ശ്വസിക്കുന്നതും വളരെ ഹാനികരമാണ്. സ്പാർക്ക് പ്ലഗിലെ സ്ക്രൂ പ്രത്യേകം ടൈറ്റായിട്ട് ഫേമായിട്ട് ഉറപ്പിച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പവർ ടില്ലർ ഓടിക്കുമ്പോൾ ചെരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ചിത്ര മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പവർ ടില്ലർ സുരക്ഷിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതെന്ന് വളരെ നന്ദി.
0: നന്ദി സർ.
2: കാർഷിക വൃത്തിയിൽ പവർ ടില്ലറുകൾ എത്രമാത്രം പ്രയോജനകരമാണെന്ന് ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ചിത്രജി. ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കൃഷിയിലെ ഞാറ്റുവേലകൾ. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിറക്കി കാലയവനം നടത്തിയിരുന്ന നമ്മുടെ പൂർവികരുടെ കാർഷിക കലണ്ടറാണ് ഞാറ്റുവേല. ഞായറിന്റെ വേലയാണ് ഞാറ്റുവേല. ഞായർ സൂര്യനെയും വേല സമയത്തെയും സൂചിപ്പിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണപാതയെ 27 സമഭാഗങ്ങളായി വിഭജിച്ച് അവയെ ഓരോന്നിനെയും ഓരോ ഞാറ്റുവേലയായി കണക്കാക്കുന്നു. സൂര്യൻ ഏതു നക്ഷത്രത്തിലൂടെയാണോ കടന്നുപോകുന്നത്, ആ കാലയളവിന് പറയുന്ന പേരാണ് ഞാറ്റുവേല. കേരളത്തിൽ കാർഷിക വർഷാരംഭം മേടത്തിലാണ്. മേടത്തിൽ ആരംഭിച്ച് മീനത്തിൽ അവസാനിക്കുന്ന ഒരു കാർഷിക വർഷത്തെ ശരാശരി 13.5 ദിവസം വീതമുള്ള 27 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിൽ ക്രമമായി ഞാറ്റുവേലകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 14 മുതൽ 27 വരെയാണ് അശ്വതി ഞാറ്റുവേല. രേവതി ഞാറ്റുവേല 31 മുതൽ 14 വരെ. കൃഷി ഇറക്കുന്നതിന് കാലവും സമയവും നോക്കി കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട കാർഷിക പ്രവൃത്തികളെ മുൻകൂട്ടി കണ്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വിത്തു ശേഖരിക്കേണ്ട സമയം, വളപ്രയോഗം, ജലസേചനം, കളനിയന്ത്രണം, കീടാണു രോഗപ്രതിരോധം തുടങ്ങി വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകയിരം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് കൃഷിരീതി. ഞാറ്റുവേലയെക്കുറിച്ചുള്ള ചില പഴമൊഴികൾ ശ്രദ്ധിച്ചാൽ കാലാവസ്ഥയെപ്പറ്റിയും അതാത് ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷിരീതിയെപ്പറ്റിയും അത്യാവശ്യം ധാരണകൾ കിട്ടും. നമ്മുടെ പ്രധാന കൃഷിയായ നെല്ല് അശ്വതി ഞാറ്റുവേല മുതൽ ചോതി ഞാറ്റുവേല വരെയുള്ള കാലഘട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അശ്വതിയിലിട്ട വിത്തും അച്ഛൻ വളർത്തിയ മക്കളും ഭരണിയിലിട്ട മാങ്ങയും പിഴക്കില്ല. ആയില്യത്തിൽ പാകിയാൽ അത്തത്തിൽ പറിച്ചു നടാം. പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് കൂടും. ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല എന്നുള്ളതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടേക്ക് പണ്ടേ പറഞ്ഞുവെച്ച പതിരില്ലാ ചൊല്ലുകളാണ്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായിട്ടുണ്ട്. പരിപാടി അവസാനിപ്പിക്കും മുമ്പ് നമുക്ക് ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങിലെ ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നത് ഏതു രോഗത്തിന്റെ ലക്ഷണമാണ്? ഉത്തരം കേട്ടോളൂ. ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞു കാണുന്നത് തെങ്ങിൽ കാറ്റുവീഴ്ച ബാധിച്ചതിന്റെ പ്രധാന ലക്ഷണമാണ്. ഇതേ തുടർന്ന് ഓലകൾ മഞ്ഞളിക്കുകയും ഓലക്കാലുകളുടെ അരികും അഗ്രവും കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നു. പുതിയതായി വിരിഞ്ഞുവരുന്ന ഓലകളുടെ വലിപ്പം കുറഞ്ഞ് വിളവിയിരിക്കുന്നതായി കാണപ്പെടുന്നു. തെങ്ങിന്റെ മണ്ട കപ്പിന്റെ ആകൃതിയായി മാറുന്നതും ഇതിന്റെ ലക്ഷണമാണ്. കൊതുമ്പുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഉണങ്ങുകയും പുതിയതായി ഉണ്ടാകുന്ന പൂങ്കുലകൾ ചെറുതാവുകയും ഉണങ്ങുകയും ചെയ്യുന്നു. വേരുകൾ അഗ്രഭാഗത്തുനിന്ന് അഴുകി ക്രമേണ മൊത്തമായി നശിക്കുന്നു. പുതിയ വേരുകൾ മുള പൊട്ടുന്നതുമില്ല. മച്ചിങ്ങകളും ഇളം തേങ്ങകളും ധാരാളമായി പൊഴിയുന്നു. രോഗം മൂർച്ഛിച്ച് ഉൽപാദനമില്ലാതെ തെങ്ങുകൾ നശിക്കുന്നു. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്. വയലും വീടും

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ പിഎം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ ഏകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പിഎം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ഗൂഢാലോചന എന്ന ചിത്രത്തിൽ അഭയ ഹിരൺമയി പാടിയ ഗാനം രചന ഹരിനാരായണൻ ഈണം നൽകിയത് ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 7 സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. CBSE 12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട സുപ്രീംകോടതി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്.

ദേവാരണ്യം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ, സൈമൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് രാത്രി 11. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കൂ ജോസഫ് എന്ന ചിത്രത്തിൽ കാർത്തികും അഖില ആനന്ദും പാടിയ ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജൻ രാജിന്റെ സംഗീതം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: കൊണ്ടൽ എന്ന ചിത്രത്തിനുവേണ്ടി സി എസ് സാമും വേടനും പാടിയ ഗാനം കേൾക്കാം. സി എസ് സാമിന്റെ വരികൾ, വേടന്റെ സംഗീതം.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964 4321 അല്ലെങ്കിൽ 9495565 6321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സമയം 9 മണി. അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഇന്നലെ എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി airtvmpm@gmail.com.

0: ಮದನಿ ಮಂದ ಮಗ ಸನಿ ದ ಮಗ ಸನಿ ಸಗಮ ಸಗಮದ ಸಗಮದನಿ ಸನಿ ದ ಮಗ
1: ഇനി മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ ചിത്രം പാടിയ ഗാനമാണ് ചിത്രം പൊന്നുചാമി. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരികൾക്കാം. മൃദംഗം കെ വി പ്രസാദ്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മമുലനു എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം ഉമാഭരണം ആദിതാളം.

അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ സത്യനാരായണം എന്ന കൃതി കേൾക്കാം. രാഗം ശുഭ പന്തുവരാളി, രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം കെ വി പ്രസാദ്. ഇനി അന്നമാചാര്യ രചിച്ച അടിഗോ അല്ലടിഗോ എന്ന കൃതി കേൾക്കാം. രാഗം ഹിന്ദോളം, ആദിതാളം.

0: ശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതമാണ് കേട്ടത് ആദിതാളം തിശ്രനട. ഇതുവരെ കേട്ടത് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിച്ച വീണ കച്ചേരി, മൃദംഗം കെ വി പ്രസാദ്.
1: ഇനി ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചനയും സംഗീതവും കൈതപ്രം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭയിലേക്ക് സ്വാഗതം. നിശാസുരഭയിൽ ആദ്യം കേൾക്കാം മോഹിനിയാട്ടം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: പോകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തന.
1: പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഡെയ്സമ ജെയിംസ് അവതരിപ്പിച്ചത്.
2: ദൈവസൃഷ്ടിയുടെ സമതൂക്കം പേറുന്ന മനുഷ്യൻ നന്മയുടെ ഇലച്ചാർ തണിയുമ്പോഴാണ് മനുഷ്യത്വത്തിലേക്ക് ഉയരുന്നത്. ഉദാത്തമായ സൃഷ്ടി വൈഭവം മനുഷ്യനെ മഹത്വപ്പെടുത്തുമ്പോൾ വിശേഷബുദ്ധി എന്ന വിശേഷണം കൊണ്ട് അവൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോൾ അറിയുക, ഈ സുന്ദര ജന്മത്തിന്റെ ബാക്കി പത്രം മനുഷ്യത്വത്തിന്റെ നിറവായിരിക്കണം. സ്നേഹം, ദയ, ഔദാര്യം, സ്ഥൈര്യം, ക്ഷമ എന്നിങ്ങനെ ഉള്ള തുഷാരബിന്ദുക്കളിൽ ഈശ്വര ചൈതന്യത്തിന്റെ സൂര്യരശ്മി കടന്നുപോകുമ്പോൾ മഴവില്ലുകളായി മാറാൻ കഴിയും. അവിടെയാണ് നമ്മുടെ ജന്മം സഫലമാകുന്നത്. കാണാതെ പോയത് കണ്ടെത്താനുള്ള ത്വര, കിട്ടിയതിന് നന്ദി പറയാനുള്ള മനസ്സ്, ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള വിശാലത, നാലിരട്ടി തിരികെ നൽകാനൊരു ദൃഢനിശ്ചയം, ഇങ്ങനെയുള്ള നല്ല ഭാവങ്ങൾ നമ്മെ മനുഷ്യത്വം ഉള്ളവരാക്കുന്നു. അധികാരത്തിന്റെ കസേരകളേക്കാൾ സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാസ്ഥ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, രാക്ഷസവീര്യത്തോടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്ന ആധുനിക ശാസ്ത്രഗതിയെ വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം, തെറ്റിനെ തിരുത്തുവാനുള്ള സൃഷ്ടിപരമായ മാനസിക പക്വത, ഇതൊക്കെ നമ്മെ മനുഷ്യത്വത്തിന്റെ വക്താക്കളാക്കുന്നു. ലവ് ആൻഡ് കമ്പാഷൻ ആർ നെസസിറ്റീസ്, നോട്ട് ലക്ഷറീസ്. വിത്തൌട്ട് ദം ഹ്യൂമാനിറ്റി കനോട്ട് സർവൈവ് എന്ന ദലൈലാമയുടെ വാക്കുകൾ മനുഷ്യത്വത്തിന്റെ മഹത്വം അറിയിക്കുന്നു. ജീവിതം എന്നതിന്റെ അർത്ഥം തന്നെ മനുഷ്യത്വം കാണിക്കുക എന്നതാണെന്ന് പറഞ്ഞെടുത്ത് ലിയോ ടോൾസ്റ്റോയ് എന്ന വലിയ എഴുത്തുകാരൻ മനുഷ്യത്വത്തെ നിർവചിക്കുന്നു. ഈ മനുഷ്യത്വത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹം മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും എത്രയോ അകലെയാണെന്ന് ചിന്തിക്കണം. പട്ടിണിയുടെയും പരിത്യക്തതകളുടെയും പുറംപോക്കുകളിൽ പ്രാണനറ്റും പുഴുവരിച്ചും കൊഴിഞ്ഞു വീഴുന്നവർ ഇന്നത്തെ സാമൂഹ്യ രംഗത്തിന്റെ ദുരന്ത ദൃശ്യങ്ങളാണ്. മാനവീയത കൈവെടിഞ്ഞ് മൂടുപടങ്ങളുമിട്ട് മാനവൻ വിഷഗോളമാക്കിയ ലോകഗതിയാണ് ഇന്നിന്റേത്. അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഇവിടെ ദുരന്തമഴയായി പെയ്തിറങ്ങുന്നു. പാത ഏതാ എന്നറിയാത്ത പഥികരുടെയും നിശ്ചലമാക്കപ്പെട്ട മനസ്സുകളുടെയും ഇടങ്ങളായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. പരിഷ്കൃതരെന്ന് സ്വയം മേനി പറയുന്ന നാം സത്യത്തിൽ അപരിഷ്കൃതവും അരോചകവുമായ തനി സ്വരൂപങ്ങളായി മാറുന്നു. ഈ സമൂഹത്തിൽ ജലമുറഞ്ഞ ശിലയായും ഇലകൊഴിഞ്ഞ മരമായും നമുക്ക് നിൽക്കേണ്ടി വരുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നു പാടി മാനവമൈത്രിയുടെ സംസ്കാര സമ്പന്നതയുടെ മഞ്ചീരധ്വനി മുഴക്കിയ ഈ നാട്ടിൽ ഇന്ന് പെരുകുന്നത് മനുഷ്യത്വരാഹിത്യത്തിന്റെയും അഥമവികാര വിഭ്രാന്തിയുടെയും സ്നേഹശൂന്യ അനുഭവങ്ങളാണ്. ഇന്നിന്റെ പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ മനുഷ്യത്വത്തിന്റെ വക്താക്കൾ ആകാൻ നമുക്ക് കഴിയണം. വേറെവർ ദി ആർട്ട് ഓഫ് മെഡിസിൻ ഈസ് ലവ്, ദർ ഈസ് ഓൾസോ എ ലവ് ഓഫ് ഹ്യൂമാനിറ്റി. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. മെഡിസിൻ എന്ന കലയെ സ്നേഹിക്കുന്നവർ യഥാർത്ഥ മനുഷ്യസ്നേഹിയായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വത്തിന്റെ കുളിർമ നൽകുന്ന നല്ല വഴക്കങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ, ഇവ ഹിമബിന്ദുക്കളായി നമ്മുടെ ജീവിതത്തിൽ പതിക്കണം. മനുഷ്യത്വത്തിന്റെ പ്രതിസംസ്കാരം ജീൻ വെയറിന്റെ ടിയേഴ്സ് ഓഫ് സൈലൻസ് എന്ന കവിതയിൽ ഊറി നിൽക്കുന്നു. യുവർ പെയിൻ കോൾ ഔട്ട് ടു മീ, ഇറ്റ് ടച്ച് മൈ ഹാർട്ട്, ഇറ്റ് അവേക്കൻ സംതിങ് വിത്തിൻ മീ, ഇറ്റ് ബിക്കം വൺ വിത്ത് യു ഇൻ യുവർ പെയിൻ. അതെ, മറ്റുള്ളവരിൽ ദൈവത്തെ കാണുന്ന നിഷ്കളങ്കമായ ഒരു സ്നേഹ സംസ്കാരം, അതാണ് മനുഷ്യത്വം. ഈ ഒരു തിരിച്ചറിവിലേക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉയരാൻ നമുക്കാവട്ടെ.
1: ഡെയ്സമ ജെയിംസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി നാളെ രാവിലെ 5:48 വരെ കേൾക്കാം വിവിധ് ഭാരതി റിലേ.

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन, अपनेपन का

कर दे ओ गोरी जरा आंखों से उजाले, ढूंढ रहे तुझे लाखों दिल

अज समझे।

0: अच्छे हम अकेले
1: चल साथ लेले
0: अच्छे हम अकेले
1: चल

mejor.

സീത ഓർ ഗീത അബ് സുനിയ ഇസ് ഫിൽമ മേ ആശാ ഭോസ്ലെ ഓർ കിഷോർ കുമാർ കോ ആനന്ദ് ബക്ഷി കെ ലിഖേ ഇസ് ഗീത കി ധുൻ ബനായി ഹൈ ആടി ബാമൻ നേ.